ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, ആഷാഢം 1. കൊല്ലവർഷം 1201, മിഥുനം 8. 2026 ജൂൺ 22 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.
2: നാപ്രാപ്യം അഭിവാഞ്ചന്തി നഷ്ടേനേച്ഛന്തി ശോചിതും ആപൽസ്വബിനമുഹ്യന്തി നരാഹ പണ്ഡിതബുദ്ധയഃ പണ്ഡിതബുദ്ധയഃ നരാഹ. പണ്ഡിതന്മാരായ ആളുകൾ അപ്രാപ്യം അപ്രാപ്യമായതിനെ ന അഭിവാഞ്ചന്തി ആഗ്രഹിക്കുന്നില്ല, നഷ്ടേ നഷ്ടം വരുമ്പോൾ, ശോചിതും ന ഇച്ഛന്തി സങ്കടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ആപത്സു അഭി ന മുഹ്യന്തി ആപത്തുകാലത്തും ബോധം കെടുന്നില്ല. പ്രിയമുള്ളവരെ, ആഗ്രഹങ്ങളാണ് മനുഷ്യജീവിതത്തെ നിലനിർത്തുന്നത്. ആഗ്രഹങ്ങളുണ്ടായാൽ അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമം വിജയിക്കുമ്പോൾ നാം അതിലേറെ സന്തോഷിക്കുകയും ചെയ്യും. എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം നടപ്പിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ധാരാളമുള്ളപ്പോൾ നടപ്പിൽ വരുത്താൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തിന് നാം തലപുണ്ണാക്കണം? നഷ്ടം വരുമ്പോൾ ഇക്കൂട്ടത്തിൽപ്പെട്ടവർ സങ്കടപ്പെടാറില്ല. ആപത്ത് കാലത്ത് മോഹാലിസ്യപ്പെടുവാനും ഇത്തരത്തിലുള്ളവർ ഒരുക്കമല്ല. ജീവിതത്തിൽ പല പല കാര്യങ്ങളിലും നഷ്ടമുണ്ടാകും. ചെറിയ ചെറിയ പിഴവുകൾ കാരണം നഷ്ടം ഉണ്ടാകുമ്പോൾ അതിൽ സങ്കടപ്പെടരുതെന്നാണ് അറിവുള്ളവർ നമ്മെ പഠിപ്പിക്കുന്നത്. നഷ്ടമുണ്ടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അഥവാ നഷ്ടമുണ്ടായാൽ അതിനുള്ള കാരണം കണ്ടെത്തണം, അതിനുള്ള പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോയാൽ നഷ്ടത്തിൽ നിന്നു കരകയറാം. അല്ലാതെ നഷ്ടം വരാനുള്ള കാരണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാ പഴുതുകളും അടച്ച് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചാൽ നഷ്ടത്തിൽ നിന്ന് കരകയറി മെച്ചപ്പെട്ട അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. പുതുതായി കച്ചവടം തുടങ്ങുന്ന ആളാണെന്ന് കരുതുക. കച്ചവടത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, കയ്യിൽ കുറച്ച് കാശ് സ്വരൂപിച്ചു വച്ചിട്ടുമുണ്ട്. കൂട്ടുകാർ പല മേഖലയെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും. ഈ മേഖലയിലൊന്നും നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ പെട്ടെന്നിറങ്ങി പുറപ്പെടുന്നതിനു പകരം ആ മേഖലയെക്കുറിച്ച് പഠിക്കണം. വേണ്ടി വന്നാൽ അത്തരം മേഖലകളിൽ കുറച്ചു കാലം ജോലി ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ടിറങ്ങി പുറപ്പെട്ടാൽ വിജയിക്കാതിരിക്കില്ല. ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടാകുന്നത് ഇതൊന്നും അറിയാതെ രംഗപ്രവേശം ചെയ്യുന്നതാണ്. കയ്യിൽ കാശുണ്ടായതുകൊണ്ട് കാര്യമില്ല. നാം തുടങ്ങാൻ പോകുന്ന കാര്യത്തിൽ വേണ്ടത്ര അറിവും വേണം. ആപത്ത് കാലത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ആപത്തുണ്ടായതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് കരകയറാനാണ് ശ്രമിക്കേണ്ടത്. ആപത്ത് കാലത്ത് തളർന്നിരിക്കാതെ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അറിവുള്ളവർ പറഞ്ഞു തരുന്ന പാഠങ്ങളാണ് ഇവയെല്ലാം. ഇക്കൂട്ടരെ മാതൃകയാക്കുന്നത് ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കും, സംശയമില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ വിഷ്ണുനാരായണൻ.

0: The World Cup in Manchester last night, chasing a target of 159 runs set by India, South Africa scored 161 for 4 with 5 balls to spare. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന, തുടർന്ന് ആരോഗ്യം അമൂല്യം, സിന്ധു പി യു പങ്കെടുക്കുന്നു, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിത ഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് എം കെ ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന അഷ്ടപതി, 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്ത വീട്ടമ്മ അനിത എം ഖാസിമുമായി അഭിമുഖം. 7:20 കമ്പളവില നിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 8 മണിക്കും 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. 11 മണിക്ക് ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.
3: എം എൻ പാലൂരിന്റെ പ്രഭാത വന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി ടി മുരളി.

0: നിങ്ങൾ കേട്ടത് എം എൻ പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് വി ടി മുരളി.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. സുപ്രഭാതം എന്നു തുടങ്ങുന്നു ആദ്യഗാനം, യേശുദാസ് പാടിയത്.

0: 2024 ജൂലൈ. കേരളത്തിന്റെ കണ്ണീരായി വയനാട് മാറിയ അതേ രാത്രിയിൽ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ വിലങ്ങാടും പ്രകൃതി ദുരന്തം വിതയ്ക്കുകയായിരുന്നു. ഉരുൾപൊട്ടിയൊഴുകിയ മലവെള്ളപ്പാച്ചിൽ ആ നാടിന്റെ സ്വപ്നങ്ങളെയും സമ്പാദ്യങ്ങളെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി. വൻ പാറക്കൂട്ടങ്ങളും മരങ്ങളും മലവെള്ളത്തിനൊപ്പം ജനവാസ മേഖലയിലേക്ക് ഇരച്ചുകയറി. വീടുകൾ തകർന്നു, പാലങ്ങൾ ഒലിച്ചുപോയി, കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചു, കൃഷിയിടങ്ങൾ ഇല്ലാതായി. വലിയൊരു ദുരന്തമാണ് വിലങ്ങാട് നേരിട്ടത്. വയനാട്ടിലെ പോലെ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നത് മാത്രമായിരുന്നു ആശ്വാസം. പക്ഷേ ജീവൻ കയ്യിൽ കിട്ടിയിട്ട് ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വിലങ്ങാടുകാർ. ഉരുൾപൊട്ടൽ ബാധിച്ച വിലങ്ങാടിനായി വിലങ്ങാട് പാക്കേജ് എന്ന പേരിൽ 5 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ ഈ ബജറ്റിൽ. വിലങ്ങാടിന്റെ പുനർനിർമ്മാണം എങ്ങനെയാവണമെന്ന് വിശദീകരിക്കുന്നു വിലങ്ങാട് പ്രദേശം ഉൾപ്പെടുന്ന വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ.
1: വിലങ്ങാട് പാക്കേജ് 5 കോടി രൂപ അവിടുത്തെ ആവശ്യങ്ങളുമായി തട്ടിക്കുമ്പോൾ വളരെ വളരെ കുറഞ്ഞ ഒരു എമൗണ്ടാണ്. നേരത്തെ തന്നെ അവിടെ കുറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പുഴ വൃത്തിയാക്കാൻ വേണ്ടി മാത്രം 8 കോടി രൂപ കഴിഞ്ഞ ഗവൺമെന്റ് അനുവദിച്ചിരുന്നു. 49 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിരുന്നു. ഇങ്ങനെ ഒട്ടേറെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വിലങ്ങാട് പിന്നെ ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കാനുണ്ട്. കുറെ പേരെ ഇനിയും അവിടുന്ന് മാറ്റി മറ്റു സ്ഥലങ്ങളിൽ താമസിപ്പിക്കാനുണ്ട്. ഇതിന് ഒരു 100-200 കോടി രൂപയെങ്കിലും വേണ്ടി വരും. അവിടെയാണ് കേവലം 5 കോടി രൂപ വകയിരുത്തിയത്. അതുകൊണ്ട് വിലങ്ങാടിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.
0: കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, കർഷകർക്ക് തങ്ങളുടെ കൃഷിഭൂമികളിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ നാട്ടിൽ ആദ്യം തയ്യാറാവേണ്ടത് പാലവും റോഡും ആണെന്ന് പറയുന്നു പ്രദേശവാസിയായ ബീന.
2: നമ്മുടെ ഇപ്പൊ ഉരുള് പൊട്ടിയ ഒരു ചിരിയിൽ ഒരു വെറും മണ്ണ നിരച്ചൊരു റോഡാ. അത് മഴ വരുമ്പോൾ ഒഴുകി പോകും. അപ്പൊ ആ അതിനപ്പുറത്തോട്ട് 1400 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഈ റോഡ് റെഡി ആയില്ലെങ്കിൽ, ഈ പാലം റെഡി ആയില്ലേ, അവിടുന്ന് കൊച്ചു മക്കളടക്കം സ്കൂളിൽ വരുന്നതാ. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അർജന്റ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് റോഡും പാലവുമാണ്. പിന്നെ ഈ റോയി ഉരുള് പൊട്ടിയതിന്റെ താഴെ 10-41 കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. മഴ വരുമ്പോ ക്യാമ്പിൽ പോവുക, മഴ കഴിയുമ്പോൾ തിരിച്ചു വീട്ടിൽ വരിക, അങ്ങനെ താമസിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. അവർക്ക് പുനരധിവാസം വേണം, പോരാതെ അതിനേക്കാളും അർജന്റാണ് ഞങ്ങൾക്ക് റോഡും പാലവും. റോഡും പാലവും നിലവിൽ വന്നാലാണ് ഈ അങ്ങോട്ടുള്ള ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക്, ഞങ്ങളുടെ പറമ്പുകളിൽ പോകാനും ഞങ്ങൾക്ക് കൃഷി ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കണമെങ്കിൽ തന്നെ റോഡും പാലം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഉരുള് പൊട്ടിയവർ ഇവിടുന്ന് മാറിയാൽ തന്നെ ബാക്കി കുറെ വീടുകളില്ലേ, കുറെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നില്ലേ, അവർക്ക് സംരക്ഷണം വേണം. അതുപോലെ ഞങ്ങൾക്ക് പോയവർക്ക് വീട് കിട്ടുകയും ചെയ്യണം. അതിന് 5 കോടി ഒന്നും ആവില്ല. അത് അടിയന്തരമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഉരുള് പൊട്ടിയതിന്റെ മുകളിൽ വലിയ പാറകൾ ഇനിയും നിൽക്കുന്നുണ്ട്. അതെല്ലാം വരുന്നതിന് മുമ്പ്, അടുത്ത മഴയ്ക്ക് മുമ്പ് അതിന്റെ താഴെ താമസിക്കുന്ന വീട്ടുകാരെ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്ത് വേഗം മാറ്റി താമസിപ്പിക്കണം. അത് ഏറ്റവും അർജന്റ്. നമ്മുടെ ഇപ്പൊ ഈ മഞ്ഞച്ചീലി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒഴുകിപ്പോയി. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ഉപജീവന മാർഗം മൊത്തം ഒഴുകിപ്പോയി. നമ്മുടെ വീടിന്റെ ബേക്ക് വശം നമ്മളൊരു വലിയൊരു വീട് പോലെ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരുന്നു നമ്മൾ ഈ വെള്ളപ്പോ ഇടിയപ്പോ ഉണ്ടാക്കി കൊണ്ടിരുന്ന ഷെഡായിരുന്നു. അതിന്റെ ഉപകരണങ്ങൾ കംപ്ലീറ്റ് ഒഴുകിപ്പോയി. അതിനൊന്നും ഒരു ആനുകൂല്യം ഇതുവരെ സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിൽ മുന്നോട്ട് പോക്കാം. നമുക്ക് 10-15 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഒഴുകിപ്പോയത് അതൊന്നും

ശരിക്കും പെട്ടെന്ന് നമുക്ക് അത് നികത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുപോലെ കടപോയ ആൾക്കാരുണ്ട്, അതുപോലെ ചായക്കറി ഉണ്ടായിരുന്നു, അതുപോലെ കോഴിക്കാൾ ഉണ്ടായിരുന്നു, പലചരക്ക് കറി ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴുകിപ്പോയി. ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അതെല്ലാം ഈ മഞ്ഞക്കീരി എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ആ ഭാഗത്ത് ഒഴുകിപ്പോയ സാധനങ്ങളാണ്. ഇവരൊക്കെ ഇനിയൊന്ന് നാട്ടിലെടുക്കണമെങ്കിൽ ദിവസം യൂണിറ്റ്

0: ശരിക്കും പെട്ടെന്ന് നമുക്ക് അത് നികത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുപോലെ കടപോയ ആൾക്കാരുണ്ട്, അതുപോലെ ചായക്കറി ഉണ്ടായിരുന്നു, അതുപോലെ കോഴിക്കാൾ ഉണ്ടായിരുന്നു, പലചരക്ക് കറി ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴുകിപ്പോയി. ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അതെല്ലാം ഈ മഞ്ഞക്കീരി എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ആ ഭാഗത്ത് ഒഴുകിപ്പോയ സാധനങ്ങളാണ്. അവരൊക്കെ ഇനി ഒന്ന് നാട്ടിലെടുക്കണമെങ്കിൽ വ്യവസായ യൂണിറ്റോ വ്യാപാര വ്യവസായ യൂണിറ്റോ ഒക്കെ ശ്രമിക്കാൻ നടക്കും. അതിനൊക്കെ കാലതാമസം ഉണ്ടാകും, പക്ഷെ പടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.
1: വിലങ്ങാടിന്റെ പുനർനിർമ്മാണ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യ ടോക്കൺ മാത്രമാണ് ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തുകയെന്ന് പറയുന്നു വിലങ്ങാട് വാർഡ് മെമ്പർ ഷെബി സെബാസ്റ്റ്യൻ.
2: ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് റോഡുകളും പാലങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. 6-7 പാലങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അതിൽ ഒരു പാലം ടെൻഡറായി. മറ്റു പാലങ്ങൾ PWD മേഖലയില് നിരവധിയായ ഫണ്ട് ആവശ്യമാണ്. അത് ഓരോന്നും ടെൻഡർ ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോന്നും അതിന്റെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാലങ്ങളും റോഡുകളുമാണ് ഏറ്റവും ആദ്യം ശരിയാവേണ്ടതായിട്ടുള്ളത്. അതുപോലെ ഒരു വലിയ ഉരുൾപൊട്ടിയ ഒരു പ്രദേശമാണ് മഞ്ഞച്ചിളി എന്ന് പറഞ്ഞൊരു പ്രദേശം. ആ പ്രദേശത്ത് ഉരുൾപൊട്ടി വന്ന രണ്ട് ഉരുൾപൊട്ടിയ ചിളികൾ അടുത്തെടുത്തുണ്ട്. അതിന്റെ നടുവിൽ ഒരു 10-35 കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരെ അടിയന്തരമായിട്ട് മാറ്റി പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70 കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീട് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അവർക്കുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ ആളുകൾക്ക് പുനരധിവാസമുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നാണ് MLA ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ വിലങ്ങാട് മേഖലയിൽ കാർഷിക മേഖലയാണ്, കാർഷിക ഭൂമി വെച്ചുകൊണ്ട് ഈട് വെച്ചുകൊണ്ട് ലോൺ എടുത്ത നിരവധി ആളുകളുണ്ട്. അപ്പം ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നുണ്ട് ആളുകൾക്ക്, ഈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അതിനൊരു ഫണ്ട് വകയിരുത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് MLA പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് വ്യാപാര മേഖലയാണ്. ഒരു 12 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചുപോയിട്ടുണ്ട്. അതിലെ സ്റ്റോക്ക് മുഴുവൻ കുത്തിയൊലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ 40 കടകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നൊരു പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കൃഷിഭൂമി, ഒരുപാട് ഭൂമി ഇതിന് ഒലിച്ചു പോയിട്ടുണ്ട്, വാഷൌട്ടായിട്ട് പോയിട്ടുണ്ട്. അവർക്കും ലഭ്യമായ അപേക്ഷകൾ ഇനിയും ഉള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവർക്കും കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സംഖ്യയാണെന്നും ഇനിയും അത് വർദ്ധിപ്പിക്കുമെന്നും ഓരോ മേഖലയിലും പ്രപ്പോസൽ തയ്യാറാകുന്നതിനനുസരിച്ച് എത്രത്തോളം എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ഫണ്ട് വേണം എന്നുള്ളത് നോക്കിയിട്ട് ആ ഫണ്ട് അനുവദിച്ചു തരും എന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ശ്രീ KM അഭിജിത്ത് MLA അറിഞ്ഞിട്ടുള്ളതും ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതും.
1: വടകര RDO പ്രസീൽ പാലേരിക്കാണ് വിലങ്ങാട് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല. പുനരധിവാസവും നഷ്ടപരിഹാരവും ആയി ബന്ധപ്പെട്ടുവന്ന പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും താമസിയാതെ നടപടികൾ ഉണ്ടാകുമെന്നും പറയുന്നു വിലങ്ങാട് പദ്ധതികളുടെ നോഡൽ ഓഫീസർ കൂടിയായ അദ്ദേഹം.
3: അവിടെ നഷ്ടപരിഹാരം ഇനി കൃത്യമായി ലഭിക്കാത്ത ആളുകളുണ്ട് എന്നുള്ളത് ഒരു വിഷയമുണ്ട്. അതൊക്കെ ആണ് പരിശോധിക്കുന്നത്. പുനരധിവാസിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പരാതികളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ട് അതിന് നടപടിയെടുക്കുന്നുണ്ട്. പിന്നെ പാലങ്ങളുടെ വിഷയമുണ്ട്, തകർന്ന പാലങ്ങളുണ്ട്, അതിന്റെ പുനർനിർമ്മാണത്തിന്റെ സംഗതി നടക്കുന്നുണ്ട്. പിന്നെ നദി സംരക്ഷണ ഭിത്തിയുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ള ഒരാഴ്ചയാണ് അവിടെ ഒരു ഷെൽട്ടർ, ഒരു ആശ്വാസ കേന്ദ്രം വേണമെന്നുള്ളത്, ഷെൽട്ടർ വേണമെന്നുള്ളത്, അതിന്റെ സ്ഥലം കണ്ടെത്തുന്നുണ്ട്. അത് ആ പ്രദേശത്ത് തന്നെ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ജനങ്ങൾക്ക് ആശ്വാസം വരാൻ കാര്യത്തിൽ അവിടെ തന്നെ ഏറ്റവും അടുത്തുള്ള ഒരു സുരക്ഷാ കേന്ദ്രമുള്ള കണക്ക് അതിന്റെയും പരിഗണനയിലുണ്ട്. കച്ചവടസ്ഥാനങ്ങളിലെ നഷ്ടത്തിനൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത പരിശോധന കഴിഞ്ഞ 20 നടന്നിട്ടുണ്ട്. പാസ്താറും പഞ്ചായത്തും ഇൻഡസ്ട്രീസ് വകുപ്പൊക്കെ ചേർന്നിട്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞ 20 നടന്നിട്ടുണ്ട്. അപ്പൊ ഈ വകുപ്പുകളുടെ ഒരു കണക്കുകൾ രേഖാപനം ഇല്ല, വ്യത്യസ്തമുണ്ടായിരുന്നു. അതൊക്കെ അവർ പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരുന്നു കഴിഞ്ഞ 20 സംയുക്ത പരിശോധനയുടെ ഭാഗമായി.
1: കഴിഞ്ഞ ദിവസവും വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടിരുന്നു. ബജറ്റ് പ്രഖ്യാപനങ്ങൾ വെറും കടലാസിലൊതുങ്ങാതെ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ വിപുലമായ പദ്ധതികളാണ് ഈ നാടും ജനപ്രതിനിധികളും ചേർന്ന് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങൾ മനുഷ്യനെ തളർത്തിയേക്കാം, പക്ഷേ ഞങ്ങൾ തോൽക്കില്ല എന്നതിന്റെ നേർസാക്ഷ്യമായി നഷ്ടങ്ങളിൽ നിന്ന് പുതിയൊരു നാളേക്ക് പുനർജനിക്കുക തന്നെ ചെയ്യും വിലങ്ങാട്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റാസ.

0: മലബാർ ക്രിസ്ത്യൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എം ടി അനുസ്മരണവും ആർ വി സതിയുടെ എം ടി ഫോട്ടോ പ്രദർശനവും 9:30. മാവൂർ റോഡ് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ 11:30 ഡോക്ടർ മാധവൻ എഴുതിയ ആത്മവിചാരണ അനലോഗ് കഥകൾ എന്നിവയുടെ പ്രകാശനം. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ഞാറ്റുവേല മേള ഉദ്ഘാടനം 11:30. വായനാവാരത്തിന്റെ ഭാഗമായി കവി വീരാൻകുട്ടിയോടൊപ്പം ഒരു ദിവസം പരിപാടി 11:30 നടുവട്ടം ജിനരാജദാസ് എൽ പി സ്കൂളിൽ.
1: ചുറ്റുവട്ടം.
0: ട്രെയിൻ സമയം 6:42 ഷൊർണൂർ കണ്ണൂർ മെമു 30 മിനിറ്റ് വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു ട്രെയിനുകൾ എല്ലാം കൃത്യസമയം പാലിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: രേഖൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
6: രേഖൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്ത വീട്ടമ്മ അനിത എം ഖാസിമുമായി അഭിമുഖം വൈകിട്ട് 6:50.

രാത്രി 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്.

0: ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
1: ആർബിഐ പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗ ദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T.സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്കപ്പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം

0: സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 150 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെൻറ്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3ാം അലോട്ട്മെൻറ്റ് 28 പ്രസിദ്ധീകരിക്കും. 29, 30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6 ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൗദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൗദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സബാലിന് വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4ാം ഗോൾ സൗദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും വീറോടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിന്റെ മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രഭാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യു ആണ് മരിച്ചത്. പുളിങ്ങോം വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും

0: ക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രവാചിക സാധന ശർമ്മ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് ആധുനികേ വിശ്വസ്മിൻ സാമുദ്രിക ശക്തിഹി രാഷ്ട്രസ്യ സാമരിക പ്രഭാവസ്യ പ്രമുഖ ആധാര അസ്തി. കോലകാതായാം ശ്യാമ പ്രസാദ് മുഖർജി ജലപോത സ്ഥാത്രി തേന സ്വദേശ നിർമ്മിത ത്രയ നൌ സൈനിക പൂതാ ഐ എൻ എസ് ദുനാഗിരി ഐ എൻ എസ് സൻശോധക ഐ എൻ എസ് അഗ്രയശ്ച ഭാരതീയ നൌസേനയൈ സമർപ്പിത.
2: INS വിക്രാന്ത് ലേക്കർ ആജ് തക് കി യാത്ര കേവൽ നയ യുദ്ധപോതോ കി യാത്ര നഹീ ഹൈ യേ ഭാരത് കി ബഡ്തി ആത്മനിർഭർത കി യാത്ര ഭീ ഹൈ. इनका निर्माण भारत में हुआ है, इनकी डिजाइन भारत में तैयार हुई है, इनके निर्माण में भारतीय उद्योगों की प्रतिभा लगी है और यही नए भारत की सबसे बड़ी ताकत है.
1: तीन उक्तम यत एतेषां पोतानां निर्माणे द्विशताधिकाः सूक्ष्म लघु मध्यमोद्यमाः योगदानम् अकुर्वन्. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പ്രതിക വർഷസ്യ അന്താരാഷ്ട്രീയ യോഗ ദിവസസ്യ വൈശ്വിക ഉത്സവ രൂപേണ ആയോജനാർത്ഥം വിശ്വസ്യ ജനാൻ പ്രതി കൃതജ്ഞതാം വ്യക്തവാൻ. തേന ഉക്തം യത് യോഗഃ വിഭിന്നേഷു ദേശേഷു സമാജേഷു ച സ്ഥിതാൻ ജനാൻ സ്വാസ്ഥ്യ കല്യാണയോഃ സമാന ലക്ഷ്യേ സംയോജയതി. പ്രധാനമന്ത്രി ഏതത് വിശ്വസ്യ കൃതെ പ്രേരണാദായകം അസ്തി ഇതി അവദത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുഃ കുനോ രാഷ്ട്രീയ ഉദ്യാനസ്യ ഭ്രമണം കരിഷ്യതി. രാഷ്ട്രപതി ദ്രൗപദി മുർമുഃ മധ്യപ്രദേശസ്യ കുനോ നാഷണൽ പാർക്ക് ഇത്യസ്യ രാഷ്ട്രീയ ഉദ്യാനസ്യ ഭ്രമണം കരിഷ്യതി. സാ പ്രൊജക്ട് ചീത ഇതി യോജനായാഃ പ്രഗതിഃ സമീക്ഷാം കരിഷ്യതി. തഥാ ച വ്യാഘ്രപാലകൈഃ വന കർമ്മചാരിഭിഃ സ്ഥാനീയ ജനൈശ്ച സഹ സംവാദം കരിഷ്യതി. അധികാരിണാം അനുസാരേണ ഭാരതെ സമ്പ്രതി പഞ്ചശതാധികാഃ വ്യാഘ്രാഃ സന്തി. തേഷു അധികാംശതഃ കുനോ രാഷ്ട്രീയ ഉദ്യാനെ വസന്തി. ഭാരതം അദ്യാരഭ്യ നവദില്യാം ബ്രിക്സ് രാഷ്ട്രാണാം രാഷ്ട്രീയ സുരക്ഷാ പരാമർശദാതൃണാം ദ്വിദിവസീയ സമ്മേളനസ്യ ആയോജനം കരോതി. അസ്യ അധ്യക്ഷതാം അജീത് ഡോഭാലഃ കരിഷ്യതി. നീറ്റ് യുജി ഷഡ്വിംശത്യുത്തര ദ്വിസഹസ്ര പുനർപരീക്ഷാ സുദൃഢ സുരക്ഷാ വ്യവസ്ഥായാം സുസമ്പന്ന. രാഷ്ട്രീയ പരീക്ഷാ അഭികരണസ്യ അനുസാരേണ ദേശേ വിദേശേ ച സ്ഥിതേഷു ചത്വാരിംശത് അധിക ചതുശ്ശതോത്തര പഞ്ചസഹസ്ര പരീക്ഷാകേന്ദ്രേഷു ലക്ഷശഃ അഭ്യർത്ഥിനഃ സഹഭാഗിനഃ അഭവന്. ദിവ്യാംഗ അഭ്യർത്ഥിഭിഃ സഹ സർവേഷാം പരീക്ഷാർത്ഥീനാം സുവിധാർത്ഥാഃ വിശേഷവ്യവസ്ഥാഃ അപി കൃതാഃ. കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ ബോർഡ് ഇത്യനേന ദ്വാദശ ശ്രേണ്യാഃ ഉത്തരപുസ്തികാ സത്യാപനസ്യ പുനർമൂല്യാങ്കനസ്യ ച പരിണാമാഃ ക്രമശഃ പ്രകാശിതാഃ. മണ്ഡലേന പ്രാപ്തേഷു ഉക്തം യത് പ്രാപ്തേഷു ആവേദനപത്രേഷു സപ്താശീത്യധിക ശതം പ്രതിശതം പരിണാമാഃ ഘോഷിതാഃ സന്തി. അവശിഷ്ട പരിണാമാഃ അപി ശീഘ്രമേവ ചരണബദ്ധരീത്യാ പ്രകാശ്യന്തെ. ഛാത്രാഃ സ്വ ആവേദനസ്യ സ്ഥിതിം ഡിജി ലോക്കർ പട്ടലേ പരീക്ഷിതും ശക്നുവന്തി. മണ്ഡലേന നിഷ്പക്ഷതാം ശുദ്ധതാം ച സുനിശ്ചിത്യ സർവാഃ പ്രക്രിയാഃ സാവധാനതയാ സമ്പന്നാഃ ഇത്യുക്തം. ഛാത്രാഃ മിഥ്യാ പ്രചാരേഷു സാമാജിക മാധ്യമേഷു പ്രസാരിതാൻ അപ്രമാണിത് സന്ദേശാൻ ച ന വിശ്വസന്തു ഇതി കേവലം CBSE ഇത്യസ്യ ആധികാരിക സൂചനാഃ ഏവ അനുസരന്തു ഇതി പരാമർശഃ ദത്തഃ. തമിഴ്നാടു രാജ്യസ്യ പേരിയാപാലം ക്ഷേത്രേ സ്ഥിതായാം സമുദ്രീ ഖാദ്യ നിര്യാത് സമവായി അമോനിയ വായുഃ ശ്രവണഘടനായാം സപ്തജനാഃ മൃതാഃ. സപ്തത്യധികാഃ ശ്രമികാശ്ച പ്രഭാവിതാഃ ജാതാഃ. ഘടനാസ്ഥലെ ഉദ്ധാര ചികിത്സ കാര്യാണി നിരന്തരം പ്രചലന്തി. രാഷ്ട്രീയ ആപദ്മോചനബലസ്യ തഥാ രാസായനിക ജൈവിക പരമാണു ആപദ വിശേഷ ദലാനാം ച സദസ്യാഃ ത്വരിതം ആപദ് ഉദ്ധാര അഭിയാനം ആരബ്ധവന്തഃ. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ ഉച്ചസ്തരീയ അന്വേഷണസ്യ ആദേശം ദത്വാ

ത്രിസദസ്യീയം സമിതിം നിയുക്തവാൻ. ഫിഫ വിശ്വകപ്പ് ചഷകെ കേപ് വേർഡെ ഉറുഗ്വേ ച അനയോ ദലയോ സ്പർധ തത്ര ദ്വി ദ്വി അങ്കേന സമതായാം അഭവത് ഇതി വാർത്ത.

0: ആകാശവാണി കോഴിക്കോട്.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: പുസ്തകങ്ങളെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്രമാത്രം വലിയൊരു ലോകം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം അത്രമേൽ നമ്മൾ ജീവിതത്തിൽ കണ്ടതിനേക്കാൾ ഏറെ ആളുകളെ തിരിച്ചറിയാനും പല പല മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റാത്ത ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വായന എന്ന വലിയൊരു സാധ്യത മുന്നിൽ ഇങ്ങനെ തുറന്നു കിട്ടിയത് വലിയ അനുഗ്രഹമാണ് എന്ന് തോന്നാറുണ്ട്. പുസ്തകങ്ങൾ എന്ന് പറയുന്ന വലിയ സൗഹൃദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം എന്ന് പറഞ്ഞ പോലെ സ്വപ്നങ്ങളെ പോലെ തന്നെ പുസ്തകങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവിതം ശൂന്യമായി പോകുമായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്.
0: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് ഗാനരചയിതാവായ നിധീഷ് നടേരി.
2: ജീവിതത്തിൽ വായനയിലേക്ക് എത്തിപ്പെടുന്നത് വീട്ടിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു. അച്ഛൻ വായനയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു. നടേരി ഗംഗാധരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തക ശേഖരമുണ്ടായിരുന്നു. എങ്കിൽ പോലും നിർബന്ധിച്ച് വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി പുസ്തകങ്ങളെ കാണുകയും അതിലേക്ക് വായനയ്ക്ക് മെല്ലെ മെല്ലെ വരികയും ചെയ്തു. സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ആ കാലത്ത് ചെറിയ കുട്ടികളുടെ മാസികകൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. ബാലരമ, പൂമ്പാറ്റ, യുറീക്ക എന്നൊക്കെ പറയുന്ന എല്ലാ ആ കാലത്തുള്ള കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ചെറിയ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ പതിയെ പതിയെ വായന വലിയ പുസ്തകങ്ങളിലേക്ക് മാറുന്നത്. നാട്ടിൽ ആർക്കെ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. അപ്പോൾ അവിടെ വെക്കേഷൻ സമയമാകുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇളയച്ചൻ്റെ മക്കൾ ചേച്ചിമാർ അവരൊക്കെ വരും. അപ്പോൾ വലിയൊരു ടീമുണ്ടാവും. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സമയം കളിച്ച് നടന്ന് ഓടിക്കളിച്ച് നടക്കുന്ന കാണുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഗ്രന്ഥാലയത്തിൽ പോയി അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുമെന്ന് ഒരു സജഷൻ വീട്ടുകാർ പറയുകയും അങ്ങനെ ഞങ്ങൾ നാട്ടിലെ ആർക്കെ സ്മാരക ഗ്രന്ഥാലയത്തെ ഒരുമിച്ച് എല്ലാവരും കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയ ഒരു ദിവസമുണ്ട്. അപ്പം അന്ന് ഇതിനുള്ള ആദ്യമായിട്ടാണ് ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണ് അന്ന്. അന്ന് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ആ കൗതുകത്തിൻ്റെ പുറത്ത് അവിടെ കണ്ട പുസ്തകങ്ങൾ എടുക്കുകയും അങ്ങനെ എനിക്ക് തോന്നുന്നു റഷ്യൻ നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സ്വാഭാവികമായി അന്നത്തെ ലൈബ്രറിയനായിട്ടുള്ള ആൾ ഞങ്ങളെ ബാലസാഹിത്യ സെഷനിലേക്ക് നയിച്ചു. അവിടെ കണ്ട ഞങ്ങൾക്ക് ആകർഷണം തോന്നുന്ന കവറുള്ള പുസ്തകങ്ങൾ എന്ന രീതിയിലാണ് ആദ്യത്തെ വായന. അങ്ങനെയാണ് റഷ്യൻ നാടോടി കഥകൾ പോലുള്ള ബാലസാഹിത്യ കൃതികൾ, പിന്നെ നരേന്ദ്രനാഥിൻ്റെ കഥകളാണ് കൂടുതൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പുസ്തകം തന്നെ ഇഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പുസ്തകങ്ങളായി തെരഞ്ഞുപിടിച്ച് വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് വായന മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്ന ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മളെ ലൈം ലൈറ്റിൽ നിന്നിരുന്ന വലിയ എഴുത്തുകാരിലേക്കൊക്കെ വായന ചെല്ലുന്നത് ആ സമയത്താണ്. അങ്ങനെ അവരുടെ കൃതികളൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ്. ഇതേ ഗ്രന്ഥശാലയിൽ തന്നെയാണ് അത്തരം പുസ്തകങ്ങൾ തേടി ചെന്നത്. സ്വാഭാവികമായും അന്നത്തെ കാലത്തെ മുഖ്യധാര എഴുത്തുകാരിലൊരാളായിട്ടുള്ള എം ടി വാസു എന്നവർ തന്നെയാണ് എല്ലാ അന്നത്തെ വായനയുടെ അടുത്ത ഘട്ടങ്ങൾ എല്ലാവരും തുടങ്ങി വെച്ചത്. അങ്ങനെയായിരിക്കും ആ രീതിയിൽ ഞാനും എം ടി തന്നെയാണ് വായനയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നാലുകെട്ട് എം ടിൻ്റെ വായിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എം ടി പുസ്തകങ്ങൾ മുഴുവൻ തീർക്കുക എന്നുള്ള രീതിയിൽ എല്ലാം തിരഞ്ഞു പിടിച്ച് വായിച്ചു തുടങ്ങുന്നു. ഒ വി വിജയനുണ്ട്, ബഷീർ വരുന്നുണ്ട്. മുഖ്യധാരയിൽ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ എഴുത്തുകാരെയും കവർ ചെയ്ത് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഷിയാസ് ഉണ്ട്. ഷിയാസാണ് നമ്മൾ കാണാതിരുന്ന മുഖ്യധാരയിലില്ലാത്ത അന്നത്തെ യുവ എഴുത്തുകാരിലേക്ക് അങ്ങനെ പുസ്തകങ്ങളുണ്ട്, അതാണ് അതും കൂടെ വായിക്കണം എന്ന് അവൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ ഒക്കെ പുറത്ത് അവൻ തന്ന ഒന്ന് രണ്ട് സജഷൻസ് വെച്ചിട്ട് യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് വി ആർ സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരന് എൻ്റെ ലിസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ആ സമയത്ത് ഏറ്റവും എന്നെ ആകർഷിച്ച ടി വി കൊച്ചുബാവയുടെ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത്. പ്രിയ, എസ്, സിത്താര, ഗ്രേസി എന്നൊക്കെ പറയുന്ന മാധവിക്കുട്ടൻ എൻ്റെ കഥയൊക്കെ അതിന് മുമ്പ് വായിച്ച് വിസ്മയിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന്. അന്ന് ഒരു വനിത എഴുത്തുകാരിക്ക് എഴുതുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകം മാധവിക്കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അത്ഭുതമായിരുന്നു, അങ്ങനെയൊക്കെ എഴുത്തിൽ സാധ്യമാകുമോ എന്നുള്ള അത്ഭുതം ഉണ്ടാക്കിയ പുസ്തകമാണ് അതൊക്കെ. അങ്ങനെ ഷിയാസിൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഇങ്ങനെയുള്ളൊരു

മുഖ്യധാരയെന്നല്ലാതെ മാറി നിൽക്കുന്ന എഴുത്തുകാരിലൂടെയും വലിയ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വായനയിൽ നിന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ എനിക്ക് കൊച്ചുബാബുവിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കൊച്ചുബാബുവിൻ്റെ എല്ലാ പുസ്തകങ്ങളും തിരഞ്ഞുപിടിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് വൃദ്ധസദനം എന്ന് പറയുന്ന നോവൽ, ആ നോവൽ ഉണ്ടാക്കിയൊരു മാറ്റം, ആ സമയത്തുള്ള സ്ഥിരം എഴുത്ത് പാറ്റേൺ എന്നൊക്കെ മാറിക്കൊണ്ട് വേറൊരു ലോകം അദ്ദേഹം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു കറുത്തഹാസ്യം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നൊക്കെ അന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വൃദ്ധസദനത്തിലൊക്കെ അദ്ദേഹം കാണിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ള അത്ഭുതം. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലെയും കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകളായാലും അവരുടെ സാഹചര്യങ്ങളായാലും ഒക്കെ വളരെ വ്യത്യസ്തമായ വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകളായാലും വളരെ വിസ്മയിപ്പിക്കുന്ന പേരുകൾ, ഒന്നങ്ങനെ ഒന്നിങ്ങനെ, പറുദീസയിലേക്കുള്ള പാത, വിരുന്നുമേശയിലേക്ക് നിലവിളികളോടെ എന്നൊക്കെ പറയുന്ന ടൈറ്റിലുകൾ തന്നെ അത്ഭുതം ഉണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കഥയിൽ നമുക്ക് ആലോചിക്കാതിന് അപ്പുറത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലുകളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊച്ചുബാബ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. അതായത് വേറിട്ട് എങ്ങനെ നമുക്ക് സഞ്ചരിക്കാം, ഒരു കഥയുടെ ലോകത്ത് നിൽക്കുമ്പോൾ എങ്ങനെ മൊത്തം ഉടച്ചു വാർത്ത് മറ്റൊരു കഥയുടെ ലോകം ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ അതൊരു സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെ ലോകം സൃഷ്ടിക്കാമെന്ന് മനസ്സിലാക്കുന്നത് കൊച്ചുബാബയിലൂടെയാണ്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം പ്രവാസിയായിരുന്നു. ആ പ്രവാസ കാലഘട്ടത്തിൽ ഉള്ള ചെറിയ ഇടവേളകളിൽ എഴുത്തിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം എഴുതി വെച്ച, ശരിക്കു പറയുകയാണെങ്കിൽ വലിയൊരു സബരിയായിരുന്നു, തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചതെന്നൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിയുന്ന ആ സമയത്താണ്. ആ സമയത്ത് തന്നെ എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പുസ്തകം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമാണ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം. അതുവരെയുള്ള ചരിത്ര പുസ്തകങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായൊരു പുസ്തകമായിരുന്നു. അങ്ങനെയും ചരിത്രം അവതരിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പുസ്തകത്തിലാണ്. സാധാരണ നമ്മളൊന്നും അറിയാതെ പോയ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ, അതിന് മുമ്പ് അതിന് ശേഷമുള്ള ഇന്ത്യയുടെ പിറവി, ആ സമയത്തെ ഒരാൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന പോലെ ഒരു ചരിത്രത്തെ എങ്ങനെ നാടകീയമായി അവതരിപ്പിക്കാമെന്ന്, അങ്ങനെയും എഴുത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത് ആ പുസ്തകത്തിലാണ്. അതിപ്പോഴും വായിക്കുമ്പോഴും വളരെ വിസ്മയിപ്പിക്കുന്നൊരു എഴുത്താണ്. അങ്ങനെയുള്ളൊരു ക്രാഫ്റ്റുള്ളൊരു പുസ്തകമാണ്. അതായത് ചരിത്ര സത്യങ്ങളെ കൂടുതൽ വായനക്കാരുടെ മുന്നിൽ ശരിക്കും സംഭവിക്കുന്ന പോലെ ലൈവായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി അനുഭവിച്ച പുസ്തകം അത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അതെന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. പിന്നെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ വായന അതിൽ നടക്കുന്നത്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയാക്കിയിട്ടില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ ആണ്. അത് വായിച്ച് ഏകദേശം തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും അരുന്ധതി റോയുടെ കുട്ടിക്കാലം, അമ്മയുമായിട്ടുള്ള ബന്ധം, അരുന്ധതി റോയുടെ മേരി എന്ന് പറയുന്ന അമ്മയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വം, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ആ സമയത്ത് കുട്ടിക്കാലത്ത് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അമ്മ അവരെ എത്രമാത്രം ജീവിതത്തിലേക്ക് വേറൊരു തലത്തിൽ, ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള വിധവയായിട്ടുള്ള അമ്മ, അവർ ഈ കുട്ടികളെയും കൊണ്ട് ആസാമിൽ നിന്ന് ഊട്ടിയിൽ അവരെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചെറിയ ഒരു വീട്ടിലേക്ക് എത്തുന്നതും, അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അവർ ഒരു ജീവിതം നയിക്കുന്നതും, ആസ്മാരോഗ്യമായ അമ്മ അവർക്കൊപ്പം പേടിച്ചുള്ളവരുടെ കുട്ടിക്കാലം, അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ, ഇവിടെ ഒരു സ്കൂൾ, അമ്മയുടെ നേതൃത്വത്തിൽ ഒരു കോട്ടയത്തിൽ സ്കൂൾ തുടങ്ങുകയും അത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂളായി പടിപടിയായി വളരുന്നത് സ്കൂളിലെ കുട്ടിയായിക്കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നതൊക്കെ അവർ എഴുതി പോകുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മ മകൾ ബന്ധം ഈ പുസ്തകത്തിൽ ഉടനീളം ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പഴയ കാലം അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് മദർ മേരി കംസ് ടു മീ. അതാണിപ്പോൾ വായിക്കുന്നത്. ഒപ്പം കഥയിലിപ്പം അടുത്ത് വായിച്ചു കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങൾ ജിൻഷ ഗംഗയുടെ ഓടയും മൃദുലിൻ്റെ കുളയുമാണ്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പുതിയ തലമുറയിലെ കഥാകൃത്തുക്കൾ പറയുന്ന മനോഹരമായിട്ടുള്ള കഥകൾ അറിയാൻ കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങളാണ്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലി, ക്രാഫ്റ്റ്, വേറിട്ട ജീവിത സന്ദർഭങ്ങൾ, അവർ ഇതുവരെ മലയാള കഥയിൽ അടയാളപ്പെടുത്താത്ത മനുഷ്യരുടെ ജീവിത സന്ദർഭങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിൻഷയുടെ പുസ്തകമായാലും മൃദുലിൻ്റെ കുളയിൽ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ആത്മാക്കളുടെ കല്യാണമാണ് ആ പുസ്തകത്തിലെ കുള എന്ന കഥ പറയുന്നത്. ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥയാണത്. ആത്മാക്കളുടെ കല്യാണം നടക്കുമ്പോൾ പോലും അതിലും ജാതി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മരിച്ച ആളുകൾ കല്യാണപ്രായമാകുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മരിച്ച മറ്റൊരാളെ ഇണയായിട്ട്, അതേ കാലഘട്ടത്തിൽ മരിച്ച മറ്റൊരാളെ കണ്ടുപിടിക്കുകയും അവരെ തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരാശയം, അത് അവിടെ കാസർഗോഡുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ജാതി ഇടപെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആ കഥ പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള കഥയാണ്. അതൊരു പക്ഷേ സിനിമയായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കഥയാണ്. ഞാൻ മൃദുലിനെ ഈ സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ മൃദുൽ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മൃദുൽ പറഞ്ഞു അത് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.

0: എന്തായാലും അതൊരു വലിയ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്. എന്തായാലും അത് രണ്ടുമാണ് കഥയിൽ ഇപ്പോൾ വായിച്ചത്. അജയ് മങ്ങാടിൻ്റെ ദേഹം എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കപ്പെട്ട നോവൽ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതലിപ്പോൾ ഞാൻ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മകഥാപരമായ പുസ്തകങ്ങൾ, മനുഷ്യരുടെ ജീവിതങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്ന പുസ്തകങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് വായിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് പൂമ്പാറ്റ ചിറകുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് പി സി പാലെന്ന് പറഞ്ഞ നാടകത്തിൻ്റെ നാടക സംവിധായകനും നാടകത്തും സിനിമ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഗിരീഷ് പി സി പാലത്തിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിനോട് എനിക്കൊരു അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സന്ദർഭങ്ങളും നാടും ഒക്കെ ഏകദേശം എനിക്ക് പരിചിതമായതുകൊണ്ട് തന്നെ നമ്മളും കൂടെ കടന്നുപോയ ഒരു കാലത്തെയും നാടിനെയും സന്ദർഭങ്ങളെയൊക്കെ ഓർമ്മിക്കാനും അതിനോട് ചേർന്ന് പോകാനും കഴിയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള തൻ്റെ തന്നെ ജീവിതത്തിലെ ഓർമ്മകളാണ് അദ്ദേഹം എഴുതി പോകുന്നത്. മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. അതേപോലെ തന്നെ പ്രസാദ് കൈതക്കലിൻ്റെ പൊരിവെയിലും പെരുമഴയിലും എന്ന് പറയുന്ന പുസ്തകം, രണ്ടും തന്നെ അത് പേരാമ്പ്ര ആ ഭാഗത്തുള്ള നാട്ടുമ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. അത് അക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്ന രസകരമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ ഈ രണ്ട് പുസ്തകത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ, എഴുത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊരു അടുപ്പം തോന്നുന്നുണ്ട്. കാരണം കൂടുതൽ നമ്മൾ അറിയാത്ത മനുഷ്യരുടെ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പുസ്തകത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പോൾ ആ വിഭാഗത്തിൽ വായനയിലുള്ളത്. എന്തു തന്നെയായാലും എൻ്റെ വായന വലിയ രീതിയിലുള്ള പരന്ന ഒരു വായനക്കാരനല്ല. ഒരുപാട് വായന ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്. പഴയ പോലെ വലിയ നോവലുകളൊന്നും വായിച്ചു തീർക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത്രമാത്രം ഫോക്കസ് ചെയ്ത് ഇപ്പം വായിക്കാൻ കഴിയുന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ പരിമിതിയാണോ അല്ല കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ എന്നറിയില്ല. എന്തു തന്നെയായാലും നോവലിൽ വായന ഇപ്പോൾ കുറയുകയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വായന നമ്മളെ എന്തായാലും പുതിയ മനുഷ്യരെയും പുതിയ ലോകങ്ങളെയും പുതിയ സാധ്യതകളെയും നമ്മളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന വലിയൊരു മേഖലയാണ് ഈ വായനയെ. ജീവിതത്തോടെ എല്ലാവരും കഴിയുന്നത്ര ഒരുപാട് തിരക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ജീവിതത്തിലും കുറച്ച് സമയമെങ്കിലും വായനയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ വലിയ രീതിയിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതകാലത്തേക്കാൾ കൂടുതൽ കാലം ജീവിച്ച പോലെ അത്രയും ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനും അത്തരത്തിൽ ഒരുപാട് ജീവിതത്തിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് മുന്നിൽ വായന തുറന്നു തരും എന്നുള്ളത് സത്യമാണ്.
1: ഞാൻ എന്റെ വായന. ഗാനരചയിതാവായ നിധീഷ് നടേരിയാണ് ഇതുവരെ സംസാരിച്ചത്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ആരോഗ്യം അമൂല്യം.
4: യോഗയുടെ പ്രാധാന്യം കുട്ടികളിലും സ്ത്രീകളിലും, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാ അധ്യാപികയും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU.
5: സ്കൂളുകളിൽ യോഗ നിർബന്ധമാക്കണം. തീർച്ചയായിട്ടും നമ്മൾ അത് അനുഭവിച്ചറിയുകയാണ് വേണ്ടത്. ഞാൻ പല ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അവിടെയൊക്കെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏകാഗ്രതയില്ല, ഇരുത്തം കിട്ടാത്ത ഒരവസ്ഥ, അധ്യാപകർ പറയുന്നത് ശ്രദ്ധയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിലേക്കൊക്കെ അവരെ നയിക്കാനുള്ള ഒരുപാട് നല്ല നല്ല ടെക്നിക്കുകൾ യോഗയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കായോത്സർഗ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിങ് മെഡിറ്റേഷനുണ്ട്. ഒരു മിനിറ്റ് നേരം മാത്രമേ അതിനാവശ്യമുള്ളൂ. എഴുന്നേറ്റ് നിർത്തിച്ച് അവരോട് കണ്ണടച്ച് നിന്ന് കഴിഞ്ഞ് അവരുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നത് എത്ര പ്രാവശ്യം എന്ന് എണ്ണാൻ അവരോട് പറയാം. അപ്പോൾ ആദ്യമാദ്യം കുട്ടികളിൽ ചിലർക്ക് 48, 28 അങ്ങനെയൊക്കെ വന്നേക്കാം. നിത്യപരിശീലനത്തിലൂടെ അത് നമുക്ക് 48 എന്നുള്ളത് 8 കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അവരങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശരീരത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് തന്നെ. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ തീർച്ചയായും അവരുടെ ഏകാഗ്രത വർദ്ധിക്കും. ഇത് ഞാൻ ക്ലാസ്സുകളിൽ ചെയ്യിച്ച് തെളിയിച്ച സംഭവമാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കണ്ണടച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ കണ്ണ് അനങ്ങുന്നത് എത്ര പ്രാവശ്യം എന്നെണ്ണുക. ആദ്യമൊക്കെ നമുക്ക് എണ്ണാൻ പോയിട്ട് കണ്ണടക്കാൻ തന്നെ പ്രയാസമായിരിക്കും. ദിവസവും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മൾ

0: അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലെ ആ അനക്കം, ചലനം. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദിവസവും പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇനി പരീക്ഷയെ നേരിടാൻ പോകുന്ന കുട്ടികൾ, പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ ടെൻത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് യോഗ നിദ്ര പോലുള്ള വിശ്രമം അവസ്ഥ, ആ വിശ്രമാവസ്ഥ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കാൻ വളരെയധികം ഉപകാരപ്രദമാണ്. ഈ പറഞ്ഞ ആസനങ്ങളോടൊപ്പം തന്നെ പ്രാണായാമം, പ്രാണായാമം ചെയ്യിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ടും ഭ്രാമരി പ്രാണായാമം എന്നുള്ളൊരു പ്രാണായാമം, അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കും, ഏകാഗ്രത വർദ്ധിക്കും. അപ്പോൾ ദിവസവും കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശാരീരിക അസ്വസ്ഥതകളും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമത്തിന് തൊട്ട് മുമ്പും പിമ്പുമുള്ള ദിനങ്ങളൊക്കെ. കുറച്ച് വർഷങ്ങളോളം, ഏതാണ്ട് ഒരു 40 വയസ്സിന് ശേഷം എന്ന് തന്നെ പറയാം, അങ്ങനെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദനകൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ആർത്തവ വിരാമം എന്നത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അത് നമുക്ക് ആർക്കും തന്നെ മാറ്റിമറിക്കാനും സാധ്യമല്ല. അത് പ്രധാനമായിട്ടും ആ സമയങ്ങളിൽ മിക്കവാറും സ്ത്രീകളിൽ കാൽമുട്ട് വേദന, സന്ധി വേദന മുതലായ വേദനകളും അതോടൊപ്പം മനസ്സിലെ വിഷമങ്ങൾ, ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയി മാറാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജൻ്റെ അളവ് ഒരു പരിധിവരെ കുറയുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സന്ധികളിൽ കാണുന്ന ഒരു സിനോവിയൽ ഫ്ലൂയിഡ് വറ്റുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ എല്ലാ സന്ധികളിലും ചലനങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇത് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. അവിടെ ലൂബ്രിക്കൻ്റ് ആവും നമ്മൾ മൂവ്മെൻറ്റ്സ്, സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ ആസനങ്ങളൊക്കെ ചെയ്ത് അവരുടെ ആ സന്ധികളിലുണ്ടാകുന്ന വേദനകളൊക്കെ മാറ്റുക. ശരീരത്തിന് വേദനകൾ മാറിക്കഴിയുമ്പോൾ തന്നെ മനസ്സിനും ചെറിയൊരു ഉല്ലാസം വരുന്നു. അതോടൊപ്പം കപാലഭാതി പോലുള്ള പ്രാണായാമങ്ങൾ, ധ്യാനമുറകൾ എന്നിവയൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരവസ്ഥയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാം. ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും ആ ഒരവസ്ഥയൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് യോഗ വളരെയധികം ഉപകാരപ്രദമാണെന്ന് തന്നെ നമുക്ക് പറയാം.
1: കുട്ടികളിലും സ്ത്രീകളിലും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി സിന്ധു പി യു.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: രക്തപുഷ്പം എന്ന നാടകത്തിൽ നിന്നൊരു ഗ്രാമഫോൺ ഗാനം. എസ് ജാനകിയാണ് ഗായിക. ഫാദർ അഗസ്റ്റിൻ കപൂച്ചിൻ എഴുതിയ വരികൾ സംഗീതാത്മകമായി ചിട്ടപ്പെടുത്തിയത് കുമരകം രാജപ്പൻ.

0: രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന ഫാദർ അഗസ്റ്റിൻ കപൂച്ചിൻ, സംഗീതം കുമരകം രാജപ്പൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. കൃഷിദീപം.
2: മഴക്കാലത്ത് കുരുമുളക് വള്ളികളിൽ കാണപ്പെടുന്ന മാരക രോഗങ്ങളിൽ ഒന്നാണ് ദ്രുതവാട്ടം. ഈ രോഗം കുരുമുളക് വള്ളിയുടെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു. ഈർപ്പമുള്ള ഇടങ്ങളിൽ രോഗസാധ്യതയേറും. രോഗം ബാധിച്ച് കൊടിയുടെ ഇലകളുടെ അറ്റത്ത് കറുത്ത പുള്ളികൾ കാണുന്നു. ഇത് വ്യാപിച്ച് ഇലഞ്ഞെട്ടുകളിലേക്ക് എത്തുന്നു. തുടർന്ന് ഇലപൊഴിച്ചിൽ തുടങ്ങും. കൊടിയുടെ ചുവട്ടിലെ പ്രധാന തണ്ടിലും രോഗലക്ഷണങ്ങൾ കാണുന്നു. രോഗം വന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ചെടി ഉണങ്ങിപ്പോകുന്നു. വേരുകളിലാണ് രോഗബാധയെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് മഞ്ഞളിപ്പ്, വാട്ടം, ഇലക്കൊഴിച്ചിൽ എന്നിവ കാണാം. പിന്നീട് രോഗം പ്രധാന തണ്ടിലേക്ക് വ്യാപിച്ച് കൊടി പൂർണ്ണമായും ഉണങ്ങുന്നു. നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് വേണം കൊടി നടാൻ. താങ്ങുമരത്തിന്റെ കൊമ്പുകൾ കോതിയൊരുക്കി തണൽ ക്രമീകരിക്കണം. ഇത് സൂര്യപ്രകാശം നന്നായി തോട്ടത്തിനുള്ളിൽ കടക്കാൻ സഹായിക്കും. മുൻകരുതലായി ജൈവ നിയന്ത്രണ സഹായിയായ ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി മിശ്രിതം ഒരു കൊടിക്ക് 500 ഗ്രാം തോതിൽ കൊടുക്കണം. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുത്ത് കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം. കാലവർഷം ശക്തമാകുന്നതിന് മുൻപായി ബോഡോ മിശ്രിതം 1% വീര്യമുള്ളത് തളിച്ചു കൊടുക്കണം. ബോഡോ മിശ്രിതത്തിന് പകരം കോപ്രോക്സി ക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചാലും മതി. രോഗനിയന്ത്രണത്തിലായ ശേഷവും ജൈവിക മാർഗങ്ങൾ തുടരാം. രോഗബാധ കാണുന്ന തോട്ടങ്ങളിൽ കൊടികൾക്ക് വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് നൽകുന്നതും നല്ലതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന 45 വയസ്സിൽ താഴെയുള്ള വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഇന്ന് വൈകുന്നേരം 5 PM അപേക്ഷ നൽകണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04832735003. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാനോപ്പിയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത ഡിഫാം, ബിഫാം കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 04832950900. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്ഡോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം 4 July രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്കപ്പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ

0: ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. യുജിസി നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 പരാജയപ്പെടുത്തി. 10 മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരവും 2 സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ന്യൂസിലാന്റ് 1 മുന്നിലാണ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 ബാക്കി നിൽക്കെ 4 നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ അമേരിക്ക, ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ പുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: English matters.
3: പാചകം ചെയ്യാനും പാചകക്കുറിപ്പുകൾ പറഞ്ഞുകൊടുക്കാനും വലിയ താല്പര്യമാണ്. പക്ഷേ പല നിർദ്ദേശങ്ങളുടെയും ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്തത് ഒരു കീറാമുട്ടിയാണ്. വിഷമിക്കണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. തേങ്ങ ചിരവാതെ എന്ത് പാചകമല്ലേ? തേങ്ങ ചിരവുക എന്നതിന് സ്ക്രേപ്പ് കോക്കനട്ട് എന്നാണ് പറയുക. SCRAPE, സ്ക്രേപ്പ് എന്നാൽ ചിരവുക

0: തേങ്ങ ചിരവാതെ എന്തു പാചകമല്ലേ? തേങ്ങ ചിരവുക എന്നതിന് സ്ക്രേപ്പ് കോക്കനട്ട് എന്നാണ് പറയുക. SCRAPE സ്ക്രേപ്പ് എന്നാൽ ചിരവുക, ചുരണ്ടുക. അപ്പോ ചിരവയ്ക്ക് എന്താ പറയാ? കോക്കനട്ട് സ്ക്രേപ്പ് ആണ് ചിരവ. COCONUT കോക്കനട്ട്. SCRAPER സ്ക്രേപ്പ്, കോക്കനട്ട് സ്ക്രേപ്പ്. കാരറ്റ് ഹൽവ ഉണ്ടാക്കണമെങ്കിൽ കാരറ്റ് ചീവിയെടുക്കണം, ചീവുക. ഗ്രേറ്റ്, GRATE ഗ്രേറ്റ് എന്നാൽ ചീവുക. കാരറ്റ് ചീവുക എന്നതിന് ഗ്രേറ്റ് കാരറ്റ്സ്. ചീവുന്ന ഉപകരണം ഗ്രേറ്റർ, GRATER ഗ്രേറ്റർ. പച്ചക്കറി ആയാലും മീനായാലും മുറിക്കാതെ എന്തെങ്കിലും ഉണ്ടാക്കാനാവുമോ? മുറിക്കുക, കട്ട് അല്ലെങ്കിൽ ചോപ്പ്, CHOP ചോപ്പ്. കട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ചോപ്പ് വെജിറ്റബിൾസ്. ബിരിയാണിക്ക് കുറച്ച് സവാള അരിയണം, അരിയുക. സ്ലൈസ്, SLICE സ്ലൈസ്. സവാള അരിയുക, സ്ലൈസ് അനിയൻസ്. സവാള നേരിയതായി അരിയുക, തിൻലി സ്ലൈസ് ദി അനിയൻസ്. അരിയുന്നതിനുള്ള ഉപകരണമാണ് സ്ലൈസർ, SLICER സ്ലൈസർ. ഇതുകൊണ്ടൊന്നും പാചകമായിട്ടില്ല. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് മെനി മോർ വേർഡ്സ് ടു എൻറിച്ച് ആർ കിച്ചൺ വൊക്കാബുലറി.
1: English Matters, presented by Smita Manikot.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: ആകാശവാണി കോഴിക്കോട്.
8: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ.
9: ഹിന്ദുക്കളാണേൽ അമ്പലത്തിന്റെ അടുത്തും കൂടി അവനെ നടത്തൂലായിരുന്നു. ബ്രാഹ്മണര് വഴിയേ വന്നാൽ 72 ചുവട് മാറി നിൽക്കണം. നായര് വരുമ്പോ 48 ചവിട്ടടി മാറണം. ചൊവ്വോനാണേൽ 40 ചുവട്. പറയനും പൊലയനും അങ്ങോടും ഇങ്ങാടും തീണ്ടിയാല് 3 കുളത്തിൽ 3 വട്ടം കുളിക്കണം. എങ്ങനെയുണ്ട്? ദൂരേന്ന് തമ്പ്രാൻ വരണ കാണുമ്പോ തൊട്ടെ ഓഹോയ് എന്ന് കൂകി അറിയിച്ചോണം, അല്ലേ കളി മാറും. സായൂനും നസ്രാണി പാതിരിമാർക്കും അത്രയും വേണ്ടല്ലോ. അന്നൊക്കെ പെലേമാര് കെട്ടിയോനും കെട്ടിയോളും കൊണ്ട് 200 പണം വരെ വിലയുണ്ട്. ഒരു തമ്പ്രാൻ വേറെ തമ്പ്രാന് കൈമാറുമ്പോൾ കൊടുക്കണത് ഒകയണത്. പെലേനും പറയനും ഒരു പുല്ലും കിട്ടൂല. കെട്ടിയോനെയും കെട്ടിയോളെയും ഒന്നിച്ചാണ് വിൽക്കണത്. കൊച്ചുങ്ങളെ വേറെ വിൽക്കും. 6 രൂപക്കും 18 രൂപയ്ക്കും ഇടയിലാണ് കൊച്ചുങ്ങളുടെ വില. അടിമയ്ക്ക് കിട്ടണ കൂലി എന്താണെന്ന് കേൾക്കണ. ആഴ്ചയിൽ ഒരിക്കൽ 2 അടം കഴിയും നെല്ല്. ഒരാണ്ട് കൂടുമ്പോൾ 1 മുണ്ട് കൊടുക്കും. അത് അതേപടി കൊടുക്കാൻ പാടില്ല. അതിൽ തീട്ടവും മൂത്രവും ചെളിയും പുരട്ടി കൂറയാക്കിയിട്ട് വേണം കൊടുക്കാൻ. അടിമനെ എങ്ങനെ വേണേലും ശിക്ഷിക്കാം, തല്ലാം, കൊന്നാലും കേസില്ല. പണിയെടുത്ത് പണിയെടുത്ത് വാദവും വസൂരിയും കോളറയുമൊക്കെ പിടിച്ച് ഒടുക്ക അടിമ ചാകും. ചാകുമ്പോൾ നല്ല മനസ്സുള്ള തെമ്പ്രാക്കന്മാർ കോടിമുണ്ടും വെളിച്ചെണ്ണയും കൊടുത്ത് വിട്ടാലായി. കിട്ടണത് ലാഭം. ഉള്ളത് പറയാമല്ല, പറങ്കി സാഹിയുണ്ട് കൂടെ വന്ന കറുമ്പം കാപ്പിരി അടിമയ്ക്ക് അവൻ്റെ

0: തട്ടിക്കേറി പെരുമാറാം, അടുത്തു നിൽക്കാം. തീണ്ടലും തൊടലും ഇല്ലെങ്കിലും ബാക്കി കാര്യമൊക്കെ ഇവിടത്തെ പോലെ തന്നെ. ഒടുക്കം ചാകണ നേരത്ത് കറുമ്പന്റെ ചങ്കിൽ കത്തികയറ്റിക്കൊന്ന് പ്രേതമാക്കും. സായു കട്ടുണ്ടാക്കിയ മുതലിന് കാവല് നിൽക്കാൻ എങ്ങനെയുണ്ട്? സായുവാണേലും തമ്പ്രാനാണേലും കണക്ക് തന്നെ.
1: അച്ഛാ, അച്ഛാ!
0: ഫ്രാൻസീസ് പുണ്യാളന്റെ പള്ളിയുടെ തൊട്ട് തെക്ക് വശത്ത് നീണ്ടുപരന്ന് കിടക്കണ പറമ്പില് പെലേമാരും പറയമാരും വാലന്മാരും അഞ്ഞൂറ്റിക്കാരും കാപ്പിരികളും നിരന്നങ്ങനെ നിൽക്കാണ്. കണ്ടാത്ത ഒന്നും അടിമജാതിക്കാരുടെ ഉത്സവമാണെന്ന്. പണ്ട് ഉത്സവത്തിന് വാളും വാരിക്കുന്തവുമൊക്കെ പിടിച്ച് കൂട്ടം കൂടി ഒരു ഉത്സവപ്പോരു പതിവുണ്ട്. തമ്പ്രാമാരിക്ക് ഇവറ്റകൾ തല്ലിച്ചാകണത് ഇഷ്ടമായിരുന്നല്ല. അതുപോലെയുള്ള കൂട്ടം കൂടലല്ല ഇത്. ഇത് യുദ്ധമാണ്, യുദ്ധം. അടിയാളന്മാരുടെ എല്ലാത്തിൻ്റെയും കയ്യിലും വാരിക്കുന്തവും കൊച്ചുകത്തിയ അരിവാളുമൊക്കെ ഉണ്ട്. ഞൊണ്ടനാണേലും കുഞ്ഞുമാക്കോതയും ചീരയും മുമ്പിക്കെ തന്നെയുണ്ട്. അത് കണ്ടിട്ട് സായുമാരിക്കും തമ്പുരാക്കന്മാരിക്കും തീരെ അങ്ങാട്ട് പിടിച്ചില്ല. തൊട്ടടുത്ത ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവുമേലിരുന്ന് വെല്ലിംഗ്ടൺ പ്രഭു കട്ടഞ്ചായയെ മൊത്തിക്കൊണ്ട് ഭാവിയിൽ അയാക്കടെ പേരിൽ ഉണ്ടാകാൻ പോണ ഐലൻഡിൻ്റെ ഭൂപടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടു പടിഞ്ഞാറയിലെ ഡേവിഡ് ഹാളിലിരുന്ന് ഗവർണദോരു വാൻറീഡിന് വേണ്ടി മത്തേവൂസ് അച്ഛനും ഇട്ടി അച്യുതനും താണജാതിക്കാരി എന്ന് വേണ്ട അകലമൊക്കെ പാലിച്ച് ഇച്ചിരി മാറി രംഗപ്പെട്ടും അപ്പുപെട്ടും ഒക്കെ ഇരുന്ന് ചെടികളെക്കുറിച്ചും മറ്റും പഠിച്ചെഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യണുണ്ട്. തൊട്ടരികയിൽ നടക്കാൻ പോണ യമണ്ട യുദ്ധത്തെക്കുറിച്ച് ഈ പണ്ഡിത ശിരോമണിമാരൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂൺ 22 മലയാളത്തിലെ മുതിർന്ന കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മദിനം. മലയാള സിനിമാ സംഗീത ലോകത്ത് 50 വർഷത്തിലേറെ കാലം മധുരമേകിയ പൂവച്ചൽ ഖാദറിന്റെ അവസാനകാല രചനകളിലൊന്നാണ് 2023 പുറത്തിറങ്ങിയ മൊത്തത്തി കുഴപ്പ എന്ന ചിത്രത്തിനായി സതീഷ് വിശ്വ ഈണം പകർന്ന് വിധുപ്രതാപും ജ്യോത്സ്നയും ചേർന്നു പാടിയ മഞ്ഞുതുള്ളി മാറിലേന്തി എന്ന ഈ ഗാനം.

0: ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

അത്ര പ്രചാരത്തിലില്ലാത്തതും എന്നാൽ വളരെ പ്രചാരത്തിലുള്ളതാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിലെ രസികരഞ്ജിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാതരാഗത്തിലാണ് ഈ ഗാനം ചെയ്തിരിക്കുന്നത്. മോഹനരാഗത്തിൽ നിന്ന് ഈ രാഗത്തിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ചതുർചതുരിഷഭത്തിൽ നിന്ന് ശുദ്ധ ഋഷഭമായി എന്ന് മാത്രം.

0: ആകാശവാണി കോഴിക്കോട്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: ഓരോ പാട്ട് ഹിറ്റാകുമ്പോഴും എല്ലാം ഭഗവാന്റെ കടാക്ഷം എന്ന് ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്നത് പോലെ, ഓരോ ഗാനവും ചിട്ടപ്പെടുത്തുമ്പോൾ മനസ്സിൽ താൻ ഉൾക്കൊള്ളുന്ന ആ മഹാഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയാണ് രാജയുടെ ഉള്ളിൽ നിറയുന്നത്. അത് പിന്നീട് രാഗങ്ങളായി, താളങ്ങളായി, സംഗീതമായി അനർഗളം ഒഴുകി വരുന്നു. മഴയാണ് പശ്ചാത്തലമെങ്കിൽ അങ്ങനെ മഴയുടെ ആ തണുപ്പ് ശ്രോതാക്കളിലേക്ക് അനുസ്യൂതം പ്രവഹിക്കും. ചിത്രം രാജ കയ്യെ വെച്ച, പാടിയത് യേശുദാസും ചിത്രം.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: സ്വതന്ത്ര സംഗീതരംഗത്ത് സജീവമായ സലീൽ ഹട്ടൻ, പ്രശസ്ത ഗിറ്റാറിസ്റ്റും പോപ്പ് സംഗീതരംഗത്ത് ശ്രദ്ധേയനായ കലാകാരൻ ആർച്ചി ഹട്ടന്റെ മകനാണ്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന 2026 പുറത്തിറങ്ങിയ പേപ്പർ ബോട്ട് എന്ന മ്യൂസിക് വീഡിയോയിലൂടെ സലീൽ ഹട്ടൻ ശ്രദ്ധ നേടി. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു സലീൽ ഹട്ടൻ. കുഞ്ഞുങ്ങളുടെ സങ്കടത്തെ പാട്ടാക്കി മാറ്റി യുദ്ധത്തിനെതിരെ അവതരിപ്പിച്ച കോഴിക്കോടുകാരനായ സംഗീതജ്ഞൻ ആർട്ട് കഫേയിൽ ഇനി അല്പനേരം പാട്ടുകൾ പാടിക്കൊണ്ട് പാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൂടെയുണ്ടാകും സലീൽ ഹട്ടൻ, അല്ലേ?
1: അതെ അതെ, നമസ്കാരം. സലീൽ ഹട്ടൻ ഞാൻ.
0: അപ്പോ പേപ്പർ ബോട്ട് എന്ന ഈ ഒരു മ്യൂസിക് വീഡിയോ, തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മ്യൂസിക് വീഡിയോ, നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പേപ്പർ ബോട്ടും ആ പേപ്പർ ബോട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഗീതജ്ഞനായ സലീൽ ഹട്ടനും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതമാണ്. അപ്പൊ പറയൂ, പേപ്പർ ബോട്ട് അതിന്റെ പിന്നിലുള്ള ഒരു കഥ, യഥാർത്ഥത്തിൽ എന്താണ് പേപ്പർ ബോട്ട്?
1: പേപ്പർ ബോട്ട് എന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് ചുറ്റും നടക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളായിട്ട് ആഗോളമായിട്ട് നടക്കുന്ന യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കമ്പോസ് ചെയ്തൊരു സോങ്ങാണ്. അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഈ യുദ്ധം നമ്മളെ ശിശുക്കളെയും അങ്ങനെ അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള പറ്റിയിട്ടുള്ളൊരു, അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സീനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കാണുന്നത്, ഈ യുദ്ധത്തിനെ പറ്റിയുള്ള. അത് ഏറ്റവും എഫക്റ്റ് ചെയ്ത ശിശുക്കളെയാണ്, ഒന്നും അറിയാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ആഗോളമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഒരു ചിന്ത വന്നത് ഈ സോങ് കമ്പോസ് ചെയ്യാനുള്ള. അപ്പോൾ ഈ സോങ്ങിന് എങ്ങനെയാണ് ഇത് മുന്നോട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ, ഞാൻ കാലിക്കറ്റിൽ ബോംബെയിൽ നിന്ന് ലീവിന് വന്നപ്പോൾ ഇവിടെ നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് നമ്മൾ ലിറ്ററേച്ചർ, ഞാൻ 2-3 സുഹൃത്തുക്കളായിട്ട് ഇവിടെ വന്നപ്പോൾ പ്രിയങ്കരനായ നോവലിസ്റ്റും വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു ഫ്രണ്ട്സിനോട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാത്തുമ്മയുടെ ആട് എന്നുള്ള ആ ഒരു നോവലിനെ പറ്റി സംസാരിച്ചപ്പോൾ അതിലുള്ള ആ കുട്ടികളുടെ ആ ഒരു കുസൃതികളും ബാല്യകാല രസങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു നോവലാണല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു. അപ്പോൾ അതിൽ നിന്നൊരു ഒരു കോൺസെപ്റ്റ് റീഇമാജിൻ ചെയ്തിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഈ പേപ്പർ ബോട്ടിലേക്ക് നമ്മൾ വർക്ക് ചെയ്തത്.
0: അങ്ങനെയാണ് നമ്മുടെ ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലേക്ക് എത്തുന്നത്.
1: അതെ അതെ,
0: അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു മ്യൂസിക്.
1: അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം, അപ്പം കുഞ്ഞുങ്ങളുടെ ആ ഒരു തമാശകളും എല്ലാ രസങ്ങളും എല്ലാം കിട്ടാതെ പോയ ഒരു യുദ്ധം കൊണ്ട് നഷ്ടപ്പെട്ട ബാല്യം നഷ്ടപ്പെട്ട കുറെ ഒരു ഉണ്ടല്ലോ.
0: അതെ അതെ,
1: അപ്പം അതാണ് ഒരു
0: പേപ്പർ ബോട്ടിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്.
1: അതെ അതെ.

0: അപ്പം ഈ ഒരു മ്യൂസിക് വീഡിയോക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കെ എൽ എഫിന് വന്ന സമയത്താണ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്ന സമയത്ത്.
1: ഞാൻ ഈ ഒരു ആ ഒരു ജാനുവരിയിൽ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്. ജാനുവരി ഫെബ്രുവരിയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വരാറുണ്ട്. ന്യൂ ഇയേഴ്സ് എല്ലാം ബോംബെയിലായിരുന്നു, അവിടെ തിരക്കുള്ളൊരു ടൈമാണ് ന്യൂ ഇയർ ടൈമൊക്കെ ഡിസംബർ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് വന്ന ടൈമിലാണ് ഇവിടെ ഇപ്പോഴും എല്ലാ കൊല്ലം ഉണ്ടാവും. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം പോയിട്ട് എന്നൊന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ നോക്കി.
0: ബേസിക്കലി സലീൽ ഹട്ടൻ എന്ന സംഗീതജ്ഞൻ കോഴിക്കോടുകാരനാണ്,
1: അല്ലേ?
0: പക്ഷേ ചെന്നൈയിലേക്ക് പോയി, പിന്നെ മുംബൈയിലേക്ക് പോയി. സംഗീതയാത്ര ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സംഗീത ജീവിതത്തിലേക്കുള്ള ആ ഒരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു?
1: ഞാൻ ജനിച്ചതും വളർന്നതും കോഴിക്കോട് തന്നെ. അത് ഒരു

0: ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഫാമിലിയിലാണ് ജനിച്ചത്. അതായത് വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ ആർച്ചി ഹട്ടൺ ഇവിടെ ആകാശവാണിയിലായിരുന്നു 32 ഇയേഴ്സ് ഗിറ്റാർ ആർട്ടിസ്റ്റും സൗണ്ട് റെക്കോർഡിസ്റ്റും. അപ്പം വീട്ടിലെപ്പോഴും ഒരു മ്യൂസിക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഗിറ്റാറും എല്ലാ ഇൻസ്ട്രുമെൻറ്സ്, കീബോർഡും അങ്ങനത്തെ എല്ലാ ഇൻസ്ട്രുമെൻസ് ആയിട്ടുള്ള. അപ്പോൾ ഫാമിലിയിൽ അല്ല ഡാഡിൻ്റെ ബ്രദേഴ്സും എല്ലാവരും മ്യൂസിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു ഹട്ടൻസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു
1: സ്ഥാപകൻ.
0: അതെ അതെ അല്ല, അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠനുണ്ടായിരുന്നു സ്റ്റാൻലി ഹട്ടൻ. സ്റ്റാൻലി ഹട്ടൻ ആ ടൈമിൽ തന്നെ ട്രിനിറ്റി കോളേജിലെ 8th grade വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പം സ്റ്റാൻലി ഹട്ടനും അവരുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്, മിസ്റ്റർ ഹെൻറി അബിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേര് കേട്ട വയലിനിസ്റ്റ് ആയിരുന്നു. അവരാണ് ഹട്ടൻ സോക്കസ് ഫൗണ്ടേഴ്സ്. അതിനുശേഷം സ്റ്റാൻലി ഹട്ടൻ ഹയർ സ്റ്റഡീസിന് വേണ്ടി പൂനെയിലെല്ലാം മൂവ് ചെയ്ത് പിന്നെ അവിടെ പൂനെയിലെ സെറ്റിൽ ചെയ്ത് സ്പൈസർ കോളേജിൽ പ്രൊഫസറായിരുന്നു. അങ്ങനെയാണ് അപ്പം പിന്നെ ഡാഡി ഏറ്റെടുത്ത് ഈ ഹട്ടൻ സോക്കസ്റ്ററിൻ്റെ. പിന്നെ സുഹൃത്തുക്കളും സർക്കിൾ ഓഫ് എല്ലാവരും ഹട്ടൻ സോക്കസ്റ്ററിൻ്റെ മെയിൻ സ്പേസ് ഞങ്ങൾ തറവാട് തന്നെയായിരുന്നു.

0: മറ്റൊരു
1: അതിന്റെ സ്ഥാപകൻ കൂടി അച്ഛനായിരുന്നു.
0: അല്ല, അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, സ്റ്റാൻലി ഹട്ടൺ. സ്റ്റാൻലി ഹട്ടൺ ആ ടൈമിൽ തന്നെ ട്രിനിറ്റി കോളേജിലെ 8th grade വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പം സ്റ്റാൻലി ഹട്ടനും അവരുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്, മിസ്റ്റർ ഹെൻറി അബിയ, ഭയങ്കര പേരുകേട്ട വയലിനിസ്റ്റ് ആയിരുന്നു. അവരാണ് ഹട്ടൺ സ്റ്റോക്കസ് ഫൗണ്ടേഴ്സ്. അതിനുശേഷം സ്റ്റാൻലി ഹട്ടൻ ഹയർ സ്റ്റഡീസിന് വേണ്ടി പൂനെയിലെ മൂവ് ചെയ്ത് പിന്നെ അവിടെ പൂനെയിലെ സെറ്റിൽ ചെയ്ത് സ്പൈസർ കോളേജിൽ പ്രൊഫസർ ആയിരുന്നു. അങ്ങനെയാണ് അപ്പം പിന്നെ ഡാഡി ഏറ്റെടുത്ത് ഈ ഹട്ടൺ സ്റ്റോക്കസ്റ്ററിൻ്റെ. പിന്നെ സുഹൃത്തുക്കളും സർക്കിൾ ഓഫ് എല്ലാവരും ഹട്ടൺ സ്റ്റോക്കസ്റ്ററിൻ്റെ മെയിൻ സ്പേസ് ഞങ്ങൾ തറവാട് തന്നെയായിരുന്നു, നമ്മളെ അശോകപുരം ആ ഭാഗത്തുള്ള. അവിടുന്നാണ് എല്ലാവരും പുതിയ ഇതിൽ പറയാനിട്ട് ജാമിങ് ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അങ്ങനെ തന്നെ. അപ്പം ഗ്രാൻഡ് മദറും ഉണ്ട്, അപ്പോൾ ഭയങ്കര എൻകറേജ് ചെയ്യാറില്ലേ, എല്ലാവരും എൻകറേജ് ചെയ്യും. അങ്ങനെ ഒരു നല്ലൊരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അത് ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു അമേച്വർ ഇതായിരുന്നു. പിന്നെ പ്രൊഫഷണലായിട്ട് വേദികളിൽ പെർഫോം ചെയ്യും, അങ്ങ് സ്പ്രെഡ് ചെയ്ത് ത്രൂ ഔട്ട് മലബാർ ഏരിയയിൽ കുറച്ച് നല്ല പേരൊക്കെ ആയി. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് മ്യൂസിക്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെയാണ് എൻ്റെ ഏർലി ഡേയ്സ്.
1: അതെ, അപ്പം അച്ഛൻ കേരളത്തിലെ വളരെ സംഗീത പ്രേമികൾക്കൊക്കെ ഒരുപാട് പരിചിതനായ ആർച്ചി ഹട്ടൻ, കോഴിക്കോട് ആകാശവാണിയുടെ എ ഗ്രേഡ് ഗിറ്റാറിസ്റ്റ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട് അല്ലേ.
0: അപ്പൊ
1: സ്വാഭാവികമായിട്ടും ഒരു ബാല്യകാലം എന്ന് പറയുന്നത് അച്ഛനൊപ്പവും മ്യൂസിക്കിനൊപ്പവും പൂർണ്ണമായിട്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ബാല്യകാലമായിരുന്നു. ഓർക്കുന്നുണ്ടോ?
0: അച്ഛൻ്റെ വളരെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫേമസ് രാഘവ മാസ്റ്റർ. രാഘവ മാസ്റ്റർ അച്ഛൻ്റെ മെൻറ്റർ. അച്ഛന് ഒരു ഒരു നിക്നെയിം വരെ കൊടുത്തിന് രാഘവ മാസ്റ്റർ, കുഞ്ഞൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നെ ബാബുക്ക, MS ബാബുക്ക ആയിട്ടുള്ള അസോസിയേഷനും. ആദ്യകാലം ഡാഡി ഫാദർ ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ് സെഷൻസൊക്കെ ആയിട്ട്. ആകാശവാണി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചെന്നൈ ജീവിതം മ്യൂസിക് റെക്കോർഡിങ്സും അവിടുത്തെ സ്റ്റുഡിയോസിന് പേരുകൾ ഓർമ്മയില്ല. അച്ഛൻ പറയാറുണ്ട് ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് മറ്റേ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഉണ്ടാവും, അവിടെ നമ്മളെ എ ആർ റഹ്മാൻ്റെ ഫാദർ മിസ്റ്റർ ആർ കെ ശേഖർ അവരുടെ സെഷൻ ഉണ്ടാവും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മ്യൂസിഷ്യൻസായിട്ട് ഇൻട്രാക്ഷനും അവർക്ക് നല്ലൊരു കോഡിയൽ റിലേഷൻഷിപ്പാണ്. നമ്മളെ മലയാളി തമിഴിലൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു യൂണിറ്റി, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും എല്ലാമായിരുന്നു.
1: പ്രമുഖരുമായിട്ട് അച്ഛന് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നല്ലോ.
0: അതെ.
1: അപ്പം ഗിറ്റാറിസ്റ്റ് എന്നതിലുപരി ആർച്ചി ഹട്ടൻ എന്ന പ്രതിഭ അല്ലെങ്കിൽ കലാകാരൻ പാട്ടുകളോടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു.
0: അതെ അതെ. നമ്മളെ ഫാമിലിന് വേറൊരു പറയാനുള്ളത് നമ്മളെ ചേർച്ച് മ്യൂസിക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അപ്പം ചേർച്ച് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മള് ബേസൽ മിഷൻ വിഭാഗമാണ്, CSI എന്ന് പറയും, ബേസൽ മിഷൻ. അപ്പൊ ഞങ്ങളെ സോങ്സ് എല്ലാം മിക്കതും ജർമ്മൻ കോമ്പോസിഷൻസ് ആയിരിക്കും, ജർമ്മൻ സോങ്സ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ മെലഡിയും കോഡ് പ്രോഗ്രഷൻസും അങ്ങനത്തെ ഭയങ്കര ഒരു രസമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഈ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ജർമ്മൻ സോങ് ഉണ്ട് അവരെ ആൻതം, അത് നമ്മൾ ചെറുപ്പത്തിലേ അറിയാം. അപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ജർമ്മൻസിൻ്റെ ഇത് മാച്ച് വരുമ്പോൾ ഇത് പാടുമ്പോൾ ഇത് നമ്മളെ ചേർച്ചിൽ പാടുന്ന പാട്ടല്ലേ, അങ്ങനെ ഇത്

0: അങ്ങനെ ആ ജർമ്മൻ സോങ് ആണ്. അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഒരു മ്യൂസിക്കലിലൊരു മലയാളം മ്യൂസിക്കോ അല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പോസിഷനും ട്യൂൺസ് നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അപ്പം പിന്നെ ഡാഡിയും വെസ്റ്റേൺ നൊട്ടേഷൻ വായിക്കുകയും ചെയ്യും, റൈറ്റിങ്ങും ചെയ്യും, പിന്നെ രാഗങ്ങളും നല്ല ഇതായിരുന്നു. അതൊക്കെ ആയിരിക്കും നമ്മളെ, എനിക്ക് തോന്നുന്നു രണ്ടും അറിയുന്നതിനെ കൊണ്ട് രാഘവ മാസ്റ്റർക്കും ബാബുക്കൊക്കെ ഒക്കെ ഒരു നല്ലൊരു ഒരു കൊളാബറേഷൻ ഒരു എഫേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
1: അദ്ദേഹം ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു?
0: അച്ഛൻ ആദ്യം ഗിറ്റാറിസ്റ്റ് ആയിട്ടായിരുന്നു റെക്കോർഡിങ്സിൽ പോയത്. പിന്നെ ആ ടൈമിലാണ് 1960s ബോളിവുഡ് മ്യൂസിക്കിൽ ജിന്ദഗി അതിൽ ആ യോഡ്ലിംഗ് പാടി കിഷോർ കുമാർ അത്. അപ്പം ബാബുക്ക അച്ഛനോട് ചോദിച്ചു, നമുക്ക് ഒരു യോഡ്ലിംഗ് സോങ് കമ്പോസ് ചെയ്യാനുള്ള ഇത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ലവ് ഇൻ കേരള എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ അച്ഛൻ പാടിയത്, എൽ ആർ ഈശ്വരിയൻ്റെ കൂടെ ഒരു ഡ്യുവേറ്റ് ആയിരുന്നു. ലവ് ഇൻ കേരള, ലവ് ഇൻ കേരള, ലവ് ലവ് കേരള ഒരു ഒരു മെലഡിയാണ്. അതിൽ യോഡ്ലിങ്ങിൻ്റെ ഒരു പാട്ടുണ്ട്, അത് യോഡ്ലിങ്ങിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഡാഡിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു യോഡ്ലിങ്ങിൽ മോളിവുഡിൽ പാടിയ ഒരു വ്യക്തി. അതെ, അപ്പം അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ബാബുക്കൈനുള്ള അസോസിയേഷനും അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഓരോ തമാശകൾ പറയാറുണ്ട് മദ്രാസിൽ.

0: ഞാൻ റെക്കോർഡ് ചെയ്തത്, നടന്മാരായാലും അടൂർബാസി ഇവരൊക്കെ ആയിരുന്നു ആ സെറ്റിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരു തമാശകളൊക്കെ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
1: ഓക്കെ, അപ്പം താങ്കൾ ഇവിടുത്തെ പഠനത്തിന് ശേഷമാണ് പിന്നെ ചെന്നൈയിലേക്ക് പോകുന്നത്?
0: അതെ അതെ, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ശേഷമാണ് ചെന്നൈയിലേക്ക് പോകുന്നത്.
1: ചെന്നൈയിലേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ആസ് എ മ്യൂസീഷ്യൻ ആയിരുന്നു?
0: അതെ അതെ അതെ, ഞാൻ അതുവരെ ഒരു 92 മുതൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കൊരു റോക്ക് ബാൻഡ് ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ, ഡ്രെഡ് ലോക്സ് എന്ന് പറഞ്ഞിട്ട്. 2000 വരെ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾ MTV ഒരു വലിയൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടൈമിൽ, റോക്ക് ബാൻഡ്സിന് ഓൾ ഓവർ ഇന്ത്യ. അതിൽ നമ്മൾ വിൻ ചെയ്തിട്ട് നമ്മൾ 8 ബാൻഡ്സിനെ ഒരു കമ്പൈൽ ചെയ്തിട്ട് ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട് MTV. അതിൻ്റെ ഒരു കോൺസേർട്ട് കാൽക്കട്ടയിൽ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാഷണൽ ലെവലിൽ ആ ഒരു ഭയങ്കര ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ കുറേ ടൂർ ചെയ്ത് ത്രൂ ഔട്ട് ഇന്ത്യ ഞങ്ങൾ ടൂർ ചെയ്തു എല്ലാ സിറ്റീസിലും റോക്ക് ഷോസും. പിന്നെ 2000 നമ്മൾ ചെറിയ കാരണങ്ങളായിട്ട് അത് ബാൻഡ് സ്പ്ലിറ്റായി. പിന്നെ ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിങ് താല്പര്യമായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു 2001.
1: ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചല്ലോ, അത് ഏത് ഗാനത്തിലൂടെ ആയിരുന്നു? ആ ഗാനം ഒന്നും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ?
0: ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഞാൻ അത് അന്ന് ഒരു മലയാളം ഒരു വൈബിളുള്ള ഒരു സോങ് ആയിരുന്നു. അതിൻ്റെ പേര് ലോട്ടസ് സൈസ് എന്നായിരുന്നു. ലോട്ടസ് സൈസ് എന്നുണ്ട്
1: സ്വതന്ത്ര സംഗീത രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സലീൽ ഹട്ടൻ തന്റെ സർഗ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആകാശവാണി കോഴിക്കോട്. ലളിത ഗാനങ്ങൾ. ഉദയം ഉദയം എന്നു തുടങ്ങുന്ന ഗാനം അരുൺ ഗോപൻ പാടിയത്. രചന KV ശബരിമണി, സംഗീതം KSAJAN.

0: സുവർണ മലരുകൾ.
1: വനദേവത എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. യൂസഫലി കെച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവരാജൻ.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തു പറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
4: സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ ഗാനം എസ് ജാനകി പാടിയത്. ചിത്രം സരിത.

ആകാശവാണി കോഴിക്കോട്. നാടകഗാനങ്ങൾ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്ന നാടകത്തിലെ ഗാനം കെസ്റ്റർ, ദലീമ എന്നിവർ പാടിയത്.

0: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അന്താരാഷ്ട്ര യോഗാ ദിനം. ലഹരിവിരുദ്ധ ദിനത്തിന് മുന്നോടിയായി ലഹരിവേട്ട ശക്തമാക്കി പോലീസ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് PIB ശില്പശാല. വായനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ദേശീയ വായനാ ദിനം. പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗ പരിശീലനത്തിനൊപ്പം രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് പേർ ഓൺലൈനിലൂടെ പങ്കുചേർന്നു. ഭാരതീയ പൈതൃകം ലോകത്തിന് സമ്മാനിച്ച മികച്ച ആരോഗ്യക്ഷേമ മാതൃകയായി മാറിയ യോഗാ ദിനാചരണം അന്താരാഷ്ട്ര തലത്തിലും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിലായിരുന്നു ഈ വർഷത്തെ ദിനാചരണം. സംസ്ഥാനത്തും വിപുലമായ യോഗ പരിശീലന പരിപാടികളാണ് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് കെ ജയന്ത് MLA.
1: യോഗ നമ്മുടെ മണ്ണിൽ നിന്ന് ഉദയം ചെയ്ത ഒരു മഹത്തായ മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പരിശീലനമാണ്. പക്ഷെ ദൗർഭാഗ്യവശാല് അത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ വേണ്ടി വന്നു ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മളിൽ എത്തിക്കാൻ. ഇപ്പൊ ഒരു പുതിയൊരു കാലത്തിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു നമ്മളെല്ലാവരും ഒരു മൊബൈലിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന കാലം. അപ്പൊ മൊബൈലിനകത്ത് വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെ ആശ്രയിച്ചാണ് പലപ്പോഴും നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടാറുള്ളത്. അപ്പൊ കുറേ ദോഷങ്ങളുണ്ട്, കുറേ ഗുണങ്ങളുണ്ട്. ഇന്ന് യോഗ ഓൺലൈനായിട്ട് ചെയ്യാം, അതോടൊപ്പം ഇതിനെക്കുറിച്ചുള്ള

0: കൃത്യമായ അവബോധം ആളുകളിൽ എത്തിക്കപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ 15 മിനിറ്റ്സ് ചെറിയ നാപ്പ് ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ വായിക്കുമ്പോഴാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് നമ്മൾ കരുതിയിൽ നിന്നും വിഭിന്നമായി ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ അവരുടെ മനസ്സിനെ ശരീരത്തെയൊക്കെ റിപ്പയർ ചെയ്യാൻ ഉള്ള ഒരു ടൂളായി ഇന്ന് യോഗ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. ഒരുപാട് പ്രയാസങ്ങളിലൂടെ നമ്മൾ പോകും, മാനസികമായ പ്രയാസങ്ങളാണ്. ഒന്നാമത് ഉറക്കം നഷ്ടപ്പെട്ട ജീവിയായി നമ്മൾ മാറുകയാണ്. എത്ര തോണ്ടിയാലും തൃപ്തി വരാതെ നമ്മൾ മൊബൈലിന്റെ സ്ക്രീനും നമ്മളുമായി ഒതുങ്ങുന്ന ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കുക. അവിടെ നമ്മുടെ ആരോഗ്യം തകർന്ന് തരിപ്പണമായി പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. പ്രോപ്പറായി ഉറക്കം കിട്ടുന്നില്ല, ഉറക്കത്തിന്റെ സൈക്കിൾ മാറി, ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് തകർക്കപ്പെട്ടു എന്നുള്ളത് സത്യം. അപ്പൊ അവിടെയാണ് അരമണിക്കൂറെങ്കിലും യോഗ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഒരു പവർ നാപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ആത്മാവെന്ന ഒന്നുണ്ടെങ്കിൽ ആ ആത്മാവിനോടും നമ്മൾ പുലർത്തുന്ന നീതിയായിരിക്കും എന്നുള്ള ചിന്ത ഇവിടെ പങ്കുവെക്കപ്പെടുന്നു.
1: ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായിരുന്നു.
2: നമുക്കറിയാം യോഗ എന്നത് ഇന്ന് പലരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. മനസ്സും ശരീരവും ശ്വാസവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന പരിശീലന രീതിയാണ് യോഗ എന്നത്. ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നു എന്നതാണ് യോഗയുടെ ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ മനസ്സിന്റെ സ്ട്രെസ് കുറയ്ക്കുവാൻ യോഗ സഹായിക്കുന്നുണ്ട്. പലരും വളരെയധികം വെല്ലുവിളികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പരിശീലന രീതിയാണ് യോഗ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ദിവസവും അരമണിക്കൂർ യോഗ ചെയ്താൽ എന്റെ കുറെ ടെൻഷനുകൾ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകൾ യോഗ ശീലിക്കുന്നുണ്ട്. മനസ്സിന് ഏകാഗ്രത കിട്ടുവാൻ വേണ്ടി, ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി യോഗ പരിശീലനത്തിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ മനസ്സിനെയും ആരോഗ്യമുള്ളതായി മാറ്റുവാൻ യോഗയ്ക്ക് കഴിവുണ്ട്. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമൂഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന, എനർജി നൽകുന്ന, ഊർജം നൽകുന്ന ഈ പരിശീലന രീതി കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ.
1: പരിപാടിയുടെ ഭാഗമായി കൂട്ടായ യോഗാഭ്യാസവും യോഗ പ്രദർശനവും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. നാഷണൽ ആയുഷ് മിഷൻ കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്.
3: ഇന്നത്തെ ഈ ഒരു ദിവസം 12th അന്താരാഷ്ട്ര ദിനം ആചരിക്കുമ്പോൾ കഴിഞ്ഞ 11 വർഷങ്ങളിലും ഇല്ലാത്തതുപോലെ ഇത്തവണ ആയുഷ് മന്ത്രാലയം നീണ്ടു നിൽക്കുന്ന 21 ദിവസത്തെ യോഗ പരിപാടികൾ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ യോഗാ ദിന പരിപാടികൾ നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആയുഷ് വകുപ്പിന്റെ 5 സിസ്റ്റംസ് ആയുർവേദവും യോഗ നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി 5 വകുപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണെങ്കിലും യോഗ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ മറ്റു 4 വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ടും മാനവികതയുടെ നല്ലൊരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള വളർച്ചയ്ക്ക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതചര്യയാക്കി മാറ്റി മുന്നേറാനാണ് നമ്മുടെ പൈതൃകം, ഭാരതത്തിന്റെ പൈതൃകമായിട്ടുള്ള യോഗയെ നമ്മൾ ഉദ്ദേശിച്ച് എല്ലാ സിസ്റ്റത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നത്.
1: June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപക പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ലഹരി വിൽപ്പനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇതര സംസ്ഥാന പോലീസുമായി സഹകരിച്ച് നടത്തുന്ന വിപുലമായ ദൌത്യത്തിൽ ഇതിനകം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഈ ആഴ്ച വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് പദ്ധതിയുടെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം കുന്ദമംഗലത്ത് നിർവഹിച്ച് മന്ത്രി രമേശ് ചെന്നിത്തല.
4: ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്ന ഒരു വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും. ഓപ്പറേഷൻ തൂഫാന്റെ നർക്കോ ഹണ്ട് മയക്കുമരുന്നിനും മദ്യത്തിനും എതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ്. കേരളം മുഴുവൻ ഇന്ന് മയക്കുമരുന്നിന്റെ വ്യാപനമാണ്. മാതാപിതാക്കൾ കുട്ടികളെ കോളേജിലേക്ക് സ്കൂളിലേക്ക് അയക്കുന്നത് ഭയത്തോടെയാണ്. ഞങ്ങളുടെ കുട്ടികൾ ഇതുപോലെയുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ അകപ്പെടുമോ എന്നുള്ള ആശങ്ക മാതാപിതാക്കൾക്കുണ്ട്. കേരളത്തിലുടനീളം നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തെ പിടിമുറുക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ, എക്സൈസ്, ആരോഗ്യ വകുപ്പുകളുമായി ചേർന്ന് ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുകയാണ്. അത് വിജയിക്കണമെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം, കുട്ടികൾ മുന്നോട്ട് വരണം, രക്ഷകർത്താക്കൾ മുന്നോട്ട് വരണം. ഇന്ന് കുന്ദമംഗലത്തെ ഈ പരിപാടിയിലൂടെ കോഴിക്കോട് ജില്ലയിലെ ഓപ്പറേഷൻ തുഫാന്റെ ബോധവൽക്കരണം.

0: ബോധവൽക്കരണ പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുക്കണം, ജീവിതത്തിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്. അതിലൂടെ വേണം നമ്മുടെ പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ. ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കണമെങ്കിൽ മയക്കുമരുന്നില്ലാത്ത, ലഹരി ഉപയോഗിക്കാത്ത ഒരു പുതിയ തലമുറയെ കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാം.
1: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ചേരി പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ശബ്ദമില്ലാത്തവരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമാവുകയെന്ന വലിയ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ നിറവേറ്റണമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു.
2: To come to the front and bring out their issues, the vulnerable people, the tribal sections or other weaker sections. So I would take this forum as an opportunity to appeal to you that bring out all the stories, the good stories, their challenges, the kind of problems they are facing, so that it comes to our notice, to the notice of district administration, state government, central government, so that we together can come out with some solutions for them. I wish all success to this wonderful initiative.
1: PIB Kerala ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവണതകൾക്കനുസരിച്ച് മാധ്യമപ്രവർത്തകരും യുവാക്കളും വിദ്യാർത്ഥികളും തുടർച്ചയായ നൈപുണ്യ നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: Everybody has to equip for a skill, upskilling. Now skill is the capital. I always tell, because I have been traveling with youth and adolescents for the last 30 years, I tell skill upgradation and specialization. It's more important. It is not that question which we ask from a dignitary. So we should also understand it, what it is. Skill upgradation is much, much important for you. It's also a challenge.
1: മുഖ്യപ്രഭാഷണം നടത്തി മഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി ജമാൽ.
4: സത്യത്തിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന പദ്ധതികളിലേക്ക് ഉൾപ്പെടുന്നുണ്ടെങ്കിലും ആ പരിധിയുടെ പുറത്താണ് ഈ പറയുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. ഇപ്പോ സർക്കാർ, രണ്ട് സർക്കാരുകളും അക്രഡേറ്റഡ് മാധ്യമ പ്രവർത്തകരാണ് അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അക്രഡേറ്റഡ് മാധ്യമ പ്രവർത്തകരുടെ എണ്ണം അന്വേഷിച്ചാൽ അറിയാം, കേരളത്തിൽ 500-600 ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്ത് അക്രഡേറ്റഡ് അല്ലാത്ത, എന്നാൽ മുഴുവൻ സമയം മാധ്യമ പ്രവർത്തനത്തിൽ ഉള്ള ആളുകളുടെ എണ്ണം ആയിരങ്ങളാണ്. ഏകദേശം ഞങ്ങളെടുത്ത കണക്ക് 6,700 മാധ്യമപ്രവർത്തകരുണ്ട്. അതിൽ 1,400 മാധ്യമപ്രവർത്തകർ വെച്ച് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ 5,000 അധികം ആളുകൾ മുഴുവൻ മാധ്യമ പ്രവർത്തനത്താണ്. അവരുടെ അക്രഡേറ്റഡ് അല്ല, അവർക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ഇനീഷ്യേറ്റ് എടുത്താൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മയായിരിക്കും.
1: തപാൽ വകുപ്പിന്റെ വിവിധ സംരംഭങ്ങളെക്കുറിച്ചും മാധ്യമരംഗത്തെ വസ്തുതാ പരിശോധന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷങ്ങൾ പൂർത്തീകരിച്ച പശ്ചാത്തലത്തിൽ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും 12 വർഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പര വിവർത്തകൻ പള്ളിപ്പുറം ജയകുമാർ സംസാരിച്ചു.
5: നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ 12 വർഷങ്ങൾ പിന്നിടുകയാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികളുണ്ട്, 100 കണക്കിന് പദ്ധതികളുണ്ട്. തീർച്ചയായും ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളായാലും സംസ്ഥാന സർക്കാർ പദ്ധതികളായാലും അത് ആവിഷ്കരിക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ 147 കോടി ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യം തന്നെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും പരിശ്രമം, എല്ലാവരുടെയും വികസനം. അവസാന വരിയിലെ അവസാനത്തെ ആളിന്റെ വരെ വികസനം സാധ്യമാകുമ്പോഴാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാജ്യത്തെ ഭരണം ശരിയായി നടക്കുന്നു എന്ന് പറയാൻ കഴിയൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. 2022 ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം ആഘോഷിച്ചു. 2022 മുതൽ 2047 വരെയുള്ള കാലം നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമായ ഭാരതത്തിലെ യുവശക്തിയുടെ പ്രവർത്തനങ്ങളിലൂടെ 21 വർഷം കൂടി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലായിരിക്കും. അന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ മക്കൾ ജീവിക്കുന്നത് എന്ന ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ ഈ 22 മുതൽ 47 വരെയുള്ള കാലഘട്ടത്തെ പറയുന്നത്.
1: ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ യുഗത്തിലെ വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പരിപാടികൾ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ PN പണിക്കരുടെ ഓർമ്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും

0: പി എൻ പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ ദിന വായനാ പക്ഷാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ.
1: വായനയിലൂടെ എന്റെ ജീവിതത്തെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളോട് അത് പറയുമ്പോഴത്തേനും അന്നത്തെ ഒരു കാലമല്ല ഇന്ന്. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. വളരെ എളുപ്പമാണ് ഇപ്പൊ പോലും എനിക്കൊരു പുസ്തകം കിട്ടണമെങ്കിൽ പണ്ടൊരു പുസ്തകം കിട്ടുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതെങ്കിലും ലൈബ്രറിയിൽ പോയി തപ്പി നോക്കണം, അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കണം. ഇവിടെ ഇപ്പം ഒരു പുസ്തകം കിട്ടണമെങ്കിൽ വളരെ ഈസിയാണ്. ലിബ്ജൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സൈറ്റുകളുണ്ട്, ഒന്ന് അടിച്ചു നോക്കിയാൽ എല്ലാ പുസ്തകങ്ങളും കിട്ടും. ഇനി അത്രയും മെനക്കെടാൻ വയ്യെങ്കിൽ ഇന്റർനെറ്റിൽ അതിന്റെ നിരൂപണങ്ങൾ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ചിട്ട് സമ്മറ് പറഞ്ഞു തരും. ഒന്നുമില്ലെങ്കിൽ AI ചോദിച്ചു കഴിഞ്ഞാൽ AI ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം പറഞ്ഞു തരും. അപ്പം വായനയുടെ ഉദ്ദേശം കുറെയൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ ലോകം വളരെയേറെ മാറിയിരിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ഇൻഫർമേഷൻ ഒരുപാട് കിട്ടും, വായിക്കണം എന്ന് മാത്രമില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്നും വായനയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ചെറിയ ചെറിയ സ്ക്രോളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസും റെസീലിയൻസും എല്ലാം കുറഞ്ഞു വരും. പക്ഷെ ഒരു പുസ്തകം ഇരുന്ന് വായിക്കുക, അത് വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കേടുള്ള കാര്യമാണ്, കുറച്ച് ഡിറ്റർമിനേഷൻ വേണം അത് വായിച്ചു തീർക്കുവാൻ. ഇങ്ങനെ ചെറിയ ഓരോരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കുള്ള ആ ക്യൂരിയോസിറ്റി കൂടുക, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. അത് പുസ്തകം വായിച്ചാൽ മാത്രമേ ഇന്നും കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: എഴുത്തുകാരൻ UK കുമാരൻ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി.
2: അപ്പോൾ എന്തുകൊണ്ടാണ് പി എൻ പണിക്കർ ഇപ്പം പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന മിക്ക കുട്ടികളും ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നു? ഒറ്റ വാക്കിൽ പറയുന്ന ഒരു മറുപടി അറിവിന് വേണ്ടിയാണെന്ന് പറയും, ചില പറയില്ല. പക്ഷേ ആ അറിവ് എന്നുള്ള വാക്കിനെ മറച്ചു വെച്ചുകൊണ്ട് പി എൻ പണിക്കർ പറഞ്ഞ വാക്കെന്താണ്? ചിന്തിച്ച് വിവേകം നേടുക. അത് വളരെ അർത്ഥവ്യാപ്തിയുള്ള ആഴമുള്ള ഒരു വാക്കാണ്. കാരണം അറിവും വിവേകവും തമ്മിൽ വ്യത്യാസമാണോ? വ്യത്യാസമുണ്ട്, പക്ഷേ രണ്ടും പ്രത്യേക അർത്ഥ തലങ്ങളാണ്. അറിവുണ്ടായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നന്നാവണമെന്നില്ല. നമ്മളെ മനുഷ്യരാക്കുന്ന ഒരു ഘടകമുണ്ട്, ആ ഘടകം എന്താണ്? നമ്മൾ വിവേകമാണ്. തെറ്റ് ചെയ്യരുത് എന്ന് നമ്മെ ആരോ അനുദിനം ഓർമ്മപ്പെടുത്തുന്നു. തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തടയുന്നു. ആ തടയുന്ന ഒരു ഘടകം നമ്മൾ വിവേകമാണ്. അതാണ് പി എൻ പണിക്കർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ള കാര്യം. അതായത് ഒരുപാട് പുസ്തകം വായിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല.
0: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
3: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ. കേവലം കുറച്ച് ശാരീരിക വ്യായാമങ്ങൾ മാത്രമല്ല യോഗ, മറിച്ച് അത് നമ്മുടെ ശ്വാസത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും ആന്തരിക സൗഖ്യം നൽകാനുമുള്ള ഒരു ജീവിതചര്യയാണ്.

0: പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മെ ഇണക്കി ചേർക്കുവാൻ തീർച്ചയായും യോഗയിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷേ സമൂഹത്തിൽ ചികിത്സയേക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനായി പ്രായോഗികമായും ഫലപ്രദവുമായ മാർഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതശൈലി പിന്തുടരുക എന്ന ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇതിനായി അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണം, ആരോഗ്യകരമായ ഭക്ഷണശൈലി, മനസ്സിനും ശരീരത്തിനും ശരിയായ വ്യായാമം എന്നിങ്ങനെ പല വിഷയങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറുന്നതും ഇവിടെ തന്നെയാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത്, മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായ രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധതരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, അതായത്

പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ്, ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയില്ല. ഇവയിൽ രണ്ടു പ്രധാന ഘടകങ്ങൾ ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ്, ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഉദാഹരണത്തിന്, ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന് വെക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീവലിവ് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക് പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മ സാമർഥ്യം, അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്. ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ 8 വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണ്ണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണ്ണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണ്ണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗയുടെ ലക്ഷ്യവും. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത് മനസ്സിന്റെ വ്യാകുലതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിൻ്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
0: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി.ഡി. സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 24 മുതൽ വിതരണം ചെയ്യും. അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അർഹരായ കൂടുതൽ പേർക്ക് പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ജനങ്ങളെ നിസ്സഹായരാക്കുന്നത് മാറ്റിയെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രി സി.പി. ജോണും നിയമസഭയിൽ വ്യക്തമാക്കി. ബോധപൂർവമാണ് പ്രചാരണം നടത്തുന്നതെന്നും ഇക്കാര്യം പ്രതിപക്ഷം ഏറ്റെടുത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഓർഡിനറി ബസ് ഫാസ്റ്റാക്കിയതായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് സി.പി. ജോണും പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ്

ജേക്കബ് പറഞ്ഞു. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ല് ഉടമകളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൌദി അറേബ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4 തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബർസെറ്റ് സേഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാഴാഴ്ച ജെജുവിൽ ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തർക്കാഷ് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായാണ് INS തർക്കാഷ് ലൂയിസിൽ എത്തിയത്. സമുദ്ര സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുമാണ് സന്ദർശനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മൌറീഷ്യസ് നാഷണൽ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർക്കായി INS തർക്കാഷ് പ്രൊഫഷണൽ പരിശീലനം നൽകും. കപ്പൽ സന്ദർശിക്കാനും ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുമായി സംവദിക്കാനും പ്രാദേശിക ജനങ്ങൾക്ക് അവസരമൊരുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരമാവില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിന് കാരണം കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാനത്തെ ഭരണമാണെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയും MSME മേഖലയിലെ വായ്പാ ലഭ്യതയും സാമ്പത്തിക ശാക്തീകരണവും ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. റിസർവ് ബാങ്ക് നടത്തുന്ന ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം. സാമ്പത്തിക സാക്ഷരതയും ഡിജിറ്റൽ മേപ്പിനുകളുടെ ആവശ്യകതയും അദ്ദേഹം സംരംഭകരുമായി പങ്കുവച്ചേക്കും. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 12-ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങളും പുനർ മൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചു. ശേഷിക്കുന്ന അപേക്ഷകളുടെ ഫലങ്ങൾ ഘട്ടംഘട്ടമായി ലഭ്യമാക്കുമെന്നും മുഴുവൻ പ്രക്രിയയും ഉടൻ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും CBSE അറിയിച്ചു. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും CBSE വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2-ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3-ാം അലോട്ട്മെന്റ് 28-ന് പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6-ന് ക്ലാസുകൾ ആരംഭിക്കും.
UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD

0: പ്രവേശനം എന്നിവയ്ക്ക് യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3,393 3,646 പേരാണ് അറസ്റ്റിലായത്. 1,706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും പിടികൂടി. കാനഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഗോളുകൾക്കാണ് ഈജിപ്ത് വിജയിച്ചത്. ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വേർദേ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. ഗ്രൂപ്പ് ജെയിൽ അമേരിക്കയിലെ ഡാലസിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിൽ 2 ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദീഷ്ണ ശിവഗർ, തമന എന്നിവരടങ്ങുന്ന സംഘമാണ് വിജയം നേടിയത്. 4x100 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യയുടെ തീർത്ഥേഷ് ഷെട്ടി, പൂവമ്മ എംആർ, ഭരത് ശ്രീധർ, നിരുപഥക് എന്നിവർ വെള്ളി നേടി. 4x100 മീറ്റർ മിക്സഡ് റിലേയിൽ പ്രണ സൌരവ്, തമന അനിമേഷ് കുജൂർ, എസ് എസ് സ്നേഹ എന്നീ ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡലും നേടി. മാഞ്ചസ്റ്ററിൽ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കണ്ണൂരിലെത്തി. മദീനയിൽ നിന്ന് ഫ്ലൈ അദീൻ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദ ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചയ്ക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ന്യൂനതകൾ പരിഹരിക്കാൻ 131 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാചകം ചെയ്ത 4 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25:17. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണ പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSMEകൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സംസ്ഥാനത്തിനുള്ള മുന്നേറ്റം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് സർക്കാരിന്റെ നടപടികളെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിരോധ നടപടികളിൽ കാലതാമസമുണ്ടായെന്നും എല്ലാവരും ഒന്നിച്ചുള്ള പ്രതിരോധമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 24 മുതൽ വിതരണം ചെയ്യും. അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അർഹരായ കൂടുതൽ പേർക്ക് പെൻഷൻ ലഭിക്കണമെന്നാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ജനങ്ങളെ

0: നിസ്സഹായരാക്കുന്നത് മാറ്റിയെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലെ നോട്ടീസിന്റെ പരാമർശം തെറ്റാണെന്നും നോട്ടീസിൽ പിഴവ് വരുത്തിയെന്നും മന്ത്രി കെ മുരളീധരൻ നിയമസഭയെ അറിയിച്ചു. ഇന്ത്യയിലെവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിയെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രി സി.പി. ജോണും നിയമസഭയിൽ വ്യക്തമാക്കി. ബോധപൂർവമാണ് പ്രചാരണം നടത്തുന്നതെന്നും ഇക്കാര്യം പ്രതിപക്ഷം ഏറ്റെടുത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഓർഡിനറി ബസ് ഫാസ്റ്റാക്കിയതായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് സി.പി. ജോണും പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി അറിയിച്ചു. പദ്ധതിക്കായി കൂടുതൽ തുക വകയിരുത്താനാണ് ശ്രമമെന്ന് മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്ന് രാവിലെ 9:30 പ്രക്ഷേപണം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചെയ്തിരുന്നു. നാളെയും ഇതേസമയം പരമ്പര പ്രക്ഷേപണം ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബാഗ് സെറ്റ്സുഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി സുരക്ഷാ വിദേശനയ വിഷയാവലോകനത്തിന് ജമ്മു കശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4 ദിവസത്തെ പഠന സന്ദർശനം ആരംഭിച്ചു. അതിർത്തി മാനേജ്മെന്റിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും നേരിട്ട് പഠിക്കുകയാണ് ശശി തരൂർ അധ്യക്ഷനായ സമിതിയുടെ സന്ദർശനോദ്ദേശ്യം. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS സർക്കാഷ് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായാണ് INS സർക്കാഷ് ലൂയിസിൽ എത്തിയത്. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME കൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ സംരംഭകർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. GDP യുടെ 31% ഉൽപ്പാദന മേഖലയുടെ 45% കയറ്റുമതിയുടെ ഏകദേശം 50% MSME കളാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. കൂടാതെ 33 കോടി തൊഴിലവസരങ്ങളും MSME കൾ സൃഷ്ടിച്ചതായി സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. കേരളത്തിലെ 140ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഖത്തറിലെ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതാവുകയും 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായ റാസ് ലഫാൻ മേഖലയിലാണ് ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായത്. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉച്ചകഴിഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 90% മഴക്കുറവാണ് ഉണ്ടായത്. പാലക്കാട്ടു നിന്നും ഫൈസൽ അലിമുത്ത്.
1: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 മുതൽ ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നെല്ല്, വാഴ, തെങ്ങ് കൃഷികളെയെല്ലാം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. മഴ ശക്തമാകാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പും പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നിട്ടില്ല. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ ചിറ്റൂർ മേഖലകളിലാണ് മഴക്കുറവ് ഉണ്ടായത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം. കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് കാൽ നൂറ്റാണ്ട് പിന്നിടും.

അപകടത്തിന്റെ ഓർമ്മ ദിനത്തിൽ വൈകിട്ട് 4 ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടത്തും. 2001 ജൂൺ 22 നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുക്കും. മദ്യനയ വിഷയത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UDFനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ചേ ഗവൺമെന്റ് തീരുമാനമെടുക്കൂയെന്നും പുതിയ ഗവൺമെന്റാകുമ്പോൾ ചില ആശങ്കകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാഫല പ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE Plus 2 പുനർമൂല്യനിർണയ പരീക്ഷാഫലത്തിലെ മാർക്ക്

യുഡിഎഫിനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ചേ ഗവൺമെന്റ് തീരുമാനമെടുക്കൂവെന്നും പുതിയ ഗവൺമെന്റാകുമ്പോൾ ചില ആശങ്കകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാഫല പ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലത്തിലെ മാർക്ക് കൂടി പരിഗണിക്കാനാണ് പ്രഖ്യാപനം മാറ്റിയത്. UGC നെറ്റ് പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്ക് യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെന്റ് പ്രകാരം നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. മൂന്നാം അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. July 6 ക്ലാസുകൾ ആരംഭിക്കും. 12 ക്ലാസ് പരീക്ഷാ ഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87%-ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME കൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
2: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനമുദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ എംപി അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K.മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. UGC നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോള് വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ

0: പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027-ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME കൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്നും നോട്ടീസിൽ പിഴവ് വരുത്തിയെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി. പദ്ധതിക്കായി കൂടുതൽ തുക വകയിരുത്താനാണ് ശ്രമമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലാന്റിൽ സമാധാന ചർച്ചകൾ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. മദ്യനയ വിഷയത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. UDFനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ച് ഗവൺമെന്റ് തീരുമാനമെടുക്കൂയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമബംഗാൾ ജൽദാബാരിയിലെ വാഹനാപകടത്തിൽ പരിക്കേറ്റ 2 പേർ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 6. പരിക്കേറ്റ 25 യാത്രക്കാർ ജൽപായ്ഗുഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് 100 ആണ്. അപകടത്തിന്റെ ഓർമ്മ ദിനത്തിൽ വൈകിട്ട് 4 ലെവൽക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടത്തും. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും പങ്കെടുക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 320 രൂപ കൂടി 1,07,440 രൂപയായി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഗാനോത്സവം മുന്നോട്ട് പോകുന്നത്. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. ഒരുപാട് തവണ ഇട്ടിട്ടും വിളിച്ചില്ല എന്ന ചില പരിഭവങ്ങളൊക്കെ വാട്സപ്പിൽ കാണുന്നുണ്ട്. കഴിയുന്നതും അത്തരം പരിഭവങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആരും വിഷമിക്കരുത്, വൈകിയായാലും നമുക്ക് സംസാരിക്കാം, പാട്ടുകൾ തത്സമയ പരിപാടിയിലൂടെ ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ മറക്കാതെ ഒരിക്കൽ കൂടി ഹായ് ഇടുക. നമ്പർ 9400

2244440. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനം കേട്ടുകൊണ്ട് പരിപാടി തുടങ്ങാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം എം ജയചന്ദ്രൻ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം ആരാ? സരിതയാണോ? സരിതയുടെ സ്ഥലം എവിടെയാണ്?
1: എന്റെ വീട് ചെറുവണ്ണൂര.
0: ഹായിട്ട് മടുത്തല്ലോ.
1: ഓ
0: ഹായ് ഹായ് എന്നിട്ടിട്ടേ സരിത മടുത്തോ?
1: അതെ, കൊറേ കാലായി ഞങ്ങൾ ഇങ്ങനെ വിടുന്നു. ഞാനും അമ്മയുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്.
0: അതെ, രണ്ടമ്മമാരും കൂടി ഇങ്ങനെ മാറി മാറി ഹായ് ഇട്ടോണ്ടിരിക്കാണ്.
1: അപ്പൊ അമ്മ കൊറേ കാലായി ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നു, അപ്പൊ ഞങ്ങളൊന്ന് വിളിച്ചു നോക്കിയതാ.
0: ഈ ഗാനോത്സവക്കാർ ഇത്ര ഹൃദയമില്ലാത്ത മനുഷ്യരാണോ? അങ്ങനെയൊന്നും രണ്ട് സ്ത്രീകളുടെ ഹായ് കണ്ടിട്ട് ഒന്നും പരിഗണിക്കുന്നില്ലേ എന്നൊക്കെയുള്ള വിഷമം അമ്മയ്ക്കുണ്ടോ?
1: അപ്പൊ അമ്മക്ക് അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കിടക്കാറിയോ.
0: ഓ അതെയോ. അമ്മ അവിടെ ഇല്ലേ? അവിടെ ഇല്ലേ?
1: അമ്മ ഇവിടെ ഉണ്ട്.
0: എന്താ അമ്മയുടെ പേരെന്താ?
1: സരോജിനി.
0: അമ്മയ്ക്കൊന്ന് കൊടുക്കോ.
1: ആ കൊടുക്കും.

0: ഹലോ.
1: ആ ഹലോ അമ്മേ, നമസ്കാരം.
0: ആ
1: എന്തായാലും പാട്ട് കേൾക്കണമെന്ന് കുറെ കാലമായി അമ്മ ആഗ്രഹിക്കുന്നു അല്ലേ?
0: എന്റെ ഭർത്താവിനെ അച്ഛനെ
1: ആ
0: ഭയങ്കര ഇഷ്ടം പാട്ടാണത്.
1: ഓ അതെയോ? ഏതാ പാട്ട്? പാട്ട് പറഞ്ഞില്ല, ഏതാ പാട്ട്? ഏതായിരുന്നു?
0: ഒറ്റക്കമ്പി.
1: ആ ഒറ്റക്കമ്പി നാദം. ഓഹോ ഹോ, ഓക്കെ ഓക്കെ. അച്ഛനിപ്പോ ഇല്ല,
0: പിന്നെ ഒന്നും കൂടി ഉണ്ട്, പക്ഷെ ഒന്നല്ലേ ഇടുള്ളൂ.
1: നമുക്ക് ഈ തവണ ഒറ്റക്കമ്പി, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത തവണ മറ്റേ പാട്ട് കൊടുക്കാം. എന്താ അച്ഛ പേരെന്തായിരുന്നു അച്ഛന്റെ?
0: ഹരിദാസൻ.
1: ആ ഹാ ഹാ, ഇപ്പൊ രണ്ടുപേരും മാത്രമേ ഉള്ളോ വീട്ടില്?
0: ആ ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ, കുട്ടികളെ സ്കൂളിൽ പോയിന്, ജോലിക്ക് പോയിന്.
1: ആ എവിടെയാ സ്ഥലം? അടുത്ത് തന്നെയാണോ ജോലി?
0: കരുവന്തിത്തിന്ന്
1: പറയും. അമ്മയുടെ സ്വദേശം എവിടെയാ ശരിക്ക്?
0: ഞാൻ തലശ്ശേരിയാ.
1: ആ ചെറിയൊരു ചെറിയൊരു ചോ കേട്ടോണ്ട് ചോദിച്ചാ കേട്ടോ. അല്ല അത് മോശക്കാരിയല്ല, നമ്മുടെ ജന്മനാടിന്റെ മുദ്ര നമ്മളുടെ ശബ്ദത്തിലും സംസാരത്തിലൊക്കെ ഉണ്ടാവുന്നത് ഒരു നല്ല കാര്യമല്ലേ? അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, സന്തോഷമുള്ള കാര്യമല്ലേ, അത് ഉണ്ടാവണം.
0: അത് വന്നോട്ടെ,
1: മറക്കണ്ടല്ലോ, എന്തിനാ മറക്കുന്നല്ലേ. നമ്മള് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീടിനെ ഒന്നും മറക്കുന്നില്ലല്ലോ. അതുപോലെ നമ്മളിൽ ഇങ്ങനെ മുദ്രം മുദ്രിതമായിട്ടുള്ളതാണ് നമ്മളെ ഭാഷ. അപ്പോൾ അതെന്തിനാ നമ്മൾ മറക്കുന്നേ? ആ ആയിക്കോട്ടെ. അപ്പം നമുക്ക് എന്നാൽ പിന്നെ കുട്ടികളൊക്കെ വരട്ടെ, അപ്പോൾ രണ്ടുപേരും കൂടി രണ്ടമ്മമാരും കൂടെ ഈ പാട്ട് തൽക്കാലം കേൾക്കൂ, കൊടുക്കാം കേട്ടോ. ആ സരിതോട് പറഞ്ഞാൽ മതി.
0: ശരി സാറേ,
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ആ നമസ്കാരം സാർ.
0: ഓ, ഇതാരാണ്?
1: പ്രമീള, കൊയിലാണ്ടിന്ന്.
0: ആഹാ, പ്രമീള ഇതേപോലെ കുറെ കാലമായി കാത്തിരിക്കുന്നു.
1: ഒത്തിരി നാളായി. ഞാൻ സാറിന്റെ സൗണ്ട് കേട്ട അതേ കാലം മുതല് റേഡിയോയിൽ ഉള്ളപ്പോ തന്നെ സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്.
0: അയ്യോ, ഇത്രയും കാലമായിട്ട് കാത്തിരുന്നിട്ട് ഇപ്പോഴാണോ പ്രമീളയ്ക്ക് ഒരു അവസരം?
1: അതെ, ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അത്രയും കാലമായി ഞാൻ ജോബി സാറിന്റെ എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്. ഒന്ന് സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു.
0: ഓ, വളരെ സന്തോഷം. എന്താ പ്രമീള, എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഒരു വീട്ടമ്മയാണ്.
0: അവിടെ കൊയിലാണ്ടി ഏത് ഭാഗത്ത?
1: കൊയിലാണ്ടി ഇപ്പൊ പറയുകയാണെങ്കിൽ ഞങ്ങൾ ശോഭികന്റെ അടുത്താണ്. ശോഭിക വെഡിങ്ങിന്റെ അടുത്ത്.
0: പഴയ എന്താ പറയാ, അടയാളങ്ങളൊക്കെ മാറി മാറിപ്പോയി അല്ലേ? എന്തായാലും ഇത്രയും കാലം കാത്തിരുന്നു എന്ന് അറിഞ്ഞതിൽ ചെറിയൊരു നിരാശ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം അങ്ങനെ ആഗ്രഹിച്ച ഒരാളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം.
1: ഞാൻ ഒരുപാട് കാലം ജോബി സാറ് റേഡിയോയിലുള്ള കാലം മുതൽ എന്താണെന്നറിയില്ല, സാറിനോട് ഒന്ന് സംസാരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേറെ വീട്ടില് എന്തൊക്കെയാ വിശേഷം?
1: ആ, ഭർത്താവും മക്കളും ഉണ്ട്. രണ്ടാം കുട്ടികളാണ്. രണ്ടാളും കല്യാണമൊക്കെ കഴിച്ച് രണ്ടു പേരെ കുട്ടികളുണ്ട്. രണ്ടും സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ്.
0: അതെ അല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ ചെറിയ ആൾക്കാരൊക്കെ അടുത്തിരുന്ന താമസൊക്കെ അടുത്താണോ? പിന്നെ അവരെയൊക്കെ കൂടെ തന്നെ അല്ലേ? നമ്മുടെ കുടുംബം വലുതായി വലുതായി വരുന്നു. അപ്പൊ അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. ഒരല്പം വൈകിപ്പോയി, എന്നാലും വേണ്ടില്ല, എപ്പോഴെങ്കിലും തമ്മിൽ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായല്ലോ.
1: അതെ അതെ, ഞാൻ ചിലപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആകാശവാണി വരെ എത്തിയാലോ കാണാനുള്ള ഒരു മോഹം എനിക്കുണ്ട്.
0: അയ്യോ, നമുക്ക് ഇനി എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോ വരുമോ? അപ്പൊ നമുക്ക് കാണാം കേട്ടോ.
1: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ വലിയൊരു ആഗ്രഹമാണ്.
0: ഓക്കേ ചേച്ചി, സന്തോഷം. ഇങ്ങനെ ഇത്രയും താല്പര്യപൂർവ്വം ഒരാൾ പറയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്സാഹം ഉണ്ടാക്കുന്ന കാര്യമാണ്. സന്തോഷം കേട്ടോ. എല്ലാരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹാന്വേഷണം. അഞ്ജലി സിനിമയിലെ പാട്ടല്ലേ ഉദ്ദേശിച്ച? ജനുവരി രാവിലെ അല്ലേ? എൻ മലർ വനിയിൽ വിട വിടരൂ എന്നുള്ള പാട്ട്. ആ, ശ്രീകുമാരൻ തമ്പി എഴുതിയത്, ദേവരാജൻ അദ്ദേഹത്തിന്റെ സംഗീതം, യേശുദാസ് പാടിയ പാട്ട് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. 9400024440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഒരു ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ഹലോ അമൽ, നമസ്കാരം. ഹൃദയത്തിലെ പാട്ട് കൊടുക്കാം. അമൽ, തിരൂർ എവിടെയാ? വയലത്തൂര്. എന്തൊക്കെയാ വിശേഷം? കാർപെന്ററി വർക്കാ? നമുക്ക് ഒരു ഇതുപോലെ ഒരുമിച്ച് കുറെ പേര് ചേർന്നിട്ടാണോ?
1: ഞങ്ങൾ ചെറിയ ശ്രോതാക്കളാണ്. ഞങ്ങൾ ഇങ്ങനെ
2: പാട്ട് കേട്ടിട്ടാണ്
0: പണിയെടുക്കാറ്. അതെ, കൂടുതൽ ആൾക്കാരുടെ പേരൊക്കെ എന്താ?
2: എന്റെ പേര് പ്രജിത്ത്, പിന്നെ അമല്, അഭിലാഷ്.
0: മൂന്ന് പേരാണ്?
2: നാല് പേര്. സുരേഷ്.
0: സുരേഷ്. നാല് പേരും കൂടി ചേർന്നാണ് പണി. ഓക്കെ, നിങ്ങളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നവരാണോ?
2: അല്ലല്ല, ഞങ്ങളെല്ലാരും കുടുംബക്കാരാണ്. പക്ഷേ
0: ഓക്കെ,
2: ഞങ്ങൾ രണ്ടാള്, പിന്നെ വയലത്തൂര്.
0: അപ്പൊ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് ഒന്നിക്കുന്നു, ജോലി ചെയ്യുന്നു. നമ്മുടെ എന്താ കൂടുതൽ വർക്ക്, എന്ത് ടൈപ്പ് വർക്കാ ചെയ്യുന്നത്?
2: പാട്ട് ഇപ്പോഴും ഓൾറെഡി ഇപ്പോഴും വെച്ചോണ്ടിരിക്കുകയാണ്.
0: മനസ്സിലായി. അപ്പൊ അത് കേട്ടില്ല, അതൊരു ഉത്സാഹമാണ് പാട്ടിന് പണിക്ക്. എന്തിനെ വർക്ക് മെയിൻ ആയിട്ട്? എന്താ നമ്മുടെ
2: ബിൽഡിംഗ്? ഇന്റീരിയർ വർക്ക്.
0: ഇന്റീരിയറിന്റെ അല്ലേ? അപ്പൊ അതിന്റെ ഡിസൈനർ ആരാ?
2: ഡിസൈനർ ഓൾറെഡി ഡിസൈൻ ചെയ്തതാണ് നമ്മളതിന്റെ വർക്ക്.
0: ആ അതെ, ഓക്കെ. അപ്പൊ അവര് നമുക്ക് ഡിസൈൻ തരും അല്ലേ? അപ്പൊ നമ്മൾ അതനുസരിച്ച് ആ പീസ് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. എന്തായാലും പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ അനുസരിച്ച് നമ്മൾ ഇടക്കിടക്ക് വീട്ടിലെ ഇന്റീരിയർ മാറ്റിക്കൊണ്ടിരിക്കുവോ? നാലാളെ വീട്ടിലും ഏറ്റവും പുതിയ ഇന്റീരിയർ ഡിസൈൻ ആയിരിക്കും.
2: പറ്റുന്നൊക്കെ.
0: അതെ, നമ്മളിപ്പോ ഓക്കെ. ഹൃദയം സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കണ്ടേ അല്ലേ? അതിലേത് പാട്ടായിരുന്നു ഉദ്ദേശിച്ചേ?
2: നിന്നെ
0: ആണോ? നിന്നെ ഞാനായാലോ? നിന്നെ ഞാൻ എന്നുള്ള പാട്ട് കൊടുത്താലോ? മറ്റേ ദർശന, ദർശന കൊടുക്കട്ടെ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പണി നടക്കട്ടെ. ഓക്കെ, ആ ഉഷാറായിരിക്കുന്നു കേട്ടോ. ഓക്കെ, റൈറ്റ് റൈറ്റ്
2: റൈറ്റ്.
0: ഓക്കെ, കൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ സംഗീത, നമസ്കാരം.
1: അതെ,
0: മുഴിക്കൽ. ആ ചെറുവറ്റ കടവ് കടക്കണോ? കടവത്ത് തോണിയില്ലാത്ത കാലത്ത്, തോണിയുള്ള കാലത്ത് മുതലേ താമസിക്കുന്ന ആളാണോ?
1: അല്ലല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ
0: വന്നിട്ട്. ആ അപ്പോഴേക്കൊക്കെ പാലായി പോയി അല്ലേ?
1: ഓഹോ, ഞങ്ങൾ മലാപ്പുറം വരുന്ന അവിടുന്ന് കൊണ്ട് പോകുന്നത്.
0: അതെ, മലാപ്പറമ്പിൽ നിന്ന് ചെറുവറ്റക്കാരായി മാറി.
1: അതെ,
0: ചെറുവറ്റക്കാരൊക്കെ പറയുന്നില്ലേ പണ്ട് ഇവിടെ പാലുണ്ടായിരുന്നില്ല, കടവായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വിശേഷം?
1: ഓ, നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നു.
1: കുറെ കാലമായിട്ട് കുറെ മെസ്സേജ് അയച്ചു, പിന്നെ വിളിക്കാണ്ടായിരുന്നു, പിന്നെ നിർത്തിയതാ. അപ്പൊ ഇന്ന് വെറുതെ ഒന്ന് അയച്ചു നോക്കിയതാ.
0: അതെ, അപ്പൊ അതൊരു അവസരമാവട്ടെ അല്ലേ?
1: അതെ അതെ.
0: നമ്മളിങ്ങനെ കുറെ പേരെ കാത്തിരിക്കാൻ, അധികം പേരെ കാത്തിരുത്തരുന്ന് ഞങ്ങൾക്കുണ്ട്, പക്ഷേ മെസ്സേജും നമുക്ക് പങ്കെടുപ്പിക്കാവുന്നവരുടെ എണ്ണവും മെസ്സേജിന്റെ എണ്ണം കൂടി പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല.
1: അതെ,
0: നന്നായി. അതെ, ഞങ്ങളൊരു നിശബ്ദ ആസ്വാദകരായി മാറി നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ, അതെ, നേരത്തെ പ്രമീളയെ പോലെ വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് അവസരം കിട്ടി. മകള് പഠിക്കുന്ന കുട്ടിയാണോ അതോ?
1: ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിലോട്ട് തിരുവനന്തപുരത്ത്.
0: ആ പോയിരിക്കാണ്,
1: ജൂലൈ ക്ലാസ് തുടങ്ങും.
0: ആ അതിന് പോകാൻ വേണ്ടി ഇരിക്കുകയല്ലേ?
1: ആ പോകാനുള്ള ഒരുക്കത്തിലാണ്.
0: അവിടെയാണ്, അവിടെ ബാങ്കിൽ കിട്ടാൻ എളുപ്പമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി പോവാണ്.
1: തിരുവനന്തപുരം, കൊല്ലമൊക്കെ ആണല്ലോ.
0: അതെ അതെ, അങ്ങനെ അതിന്റെ
1: SSC കോച്ചിങ്ങും കൂടെ.
0: അതെ, ഇപ്പൊ നമ്മൾ ഓരോത്തിനും ഓരോ ഏരിയകൾ ഉണ്ടല്ലോ അല്ലേ? IAS കോച്ചിങ്ങിന് ഡൽഹി, മറ്റേ മറ്റു പരിശീലനങ്ങൾക്ക് കോട്ട, രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ പോലെ.
1: അതെ, അങ്ങനെ ഇതിനതാണ്
0: കേട്ടിട്ടുണ്ട്.
1: ഇവിടെ JDTയിലാണ് കോളേജ്
0: പഠിച്ചൊക്കെ. എന്താ മോളുടെ പേരെന്താ? ഞങ്ങളുടെ വിജയാശംസകൾ, നല്ല ഉഷാറായി വരട്ടെ. ഏത് പാട്ടാ കേൾക്കണ്ടേ അമ്മയ്ക്ക് മോക്കും കൂടെ?
1: ആ
0: പരിപാടികളായി അവതരിപ്പിച്ചിട്ട് അല്ലേ?

0: അങ്ങനെ മോളോട് പറയുകയും ചെയ്ത്
1: ഓക്കെ.
0: അയച്ചു നോക്കട്ടെ.
1: ആ ഏതാ പാട്ട് വേണ്ടത് സംഗീത?
0: പാട്ട് തങ്ക നൂപുരമോ, സിനിമ പേര് ഓർക്കുന്നില്ല.
1: ആ തങ്ക നൂപുരമോ, തൂവൽക്കൊട്ടാരല്ലേ?
0: ആ തൂവൽക്കൊട്ടാരം.
1: ആ ഹാ, ഓ ആ പാട്ടാണ് വേണ്ടത്, കേൾപ്പിക്കാം കേട്ടോ.
0: അതെ. ഓ ആയിക്കോട്ടെ.
1: ആ ഒരാളെ ഉള്ളോ, മാളവിക മാത്രമേ ഉള്ളോ? അമ്മാവനോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ.
0: ഓ പറയാം.
1: ഓക്കെ, ഞാൻ പാട്ട് കേൾക്കാം.
0: ഓ ശരി,
1: റൈറ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ സർ.
0: ആ, ഇതാരാണ്?
1: ഞാൻ സജിനിയാണ്.
0: ഏ, സജിനി. ഷീബ.
1: സംഗീത.
0: ആ, സംഗീത സംഗീത. സോറി സോറി സോറി. എവിടെയാ സ്ഥലം?
1: തലശ്ശേരിയാണ്.
0: തലശ്ശേരി. ആ ഹാ ഹാ. എന്തൊക്കെയാണ് സംഗീത? നേരത്തെ തലശ്ശേരിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വന്ന് താമസാക്കിയ ഒരു ചേച്ചി സംസാരിച്ചപ്പോ കേട്ടല്ലേ. സംഗീത കോഴിക്കോടൊക്കെ വരേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ടോ? ഓ, ശരി. ഇവിടുന്ന് ഇരിങ്ങലിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. ഇരിങ്ങലിൽ നിന്ന് വളരെ പ്രശസ്തയായ ഒരു കലാകാരി കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു, നാരായണി ചേച്ചി. ഇല്ല, അതെ, അവര് മുമ്പത്തെ ഒരു കാലം എന്താ പറയാ, അവരെ പ്രാഗൽഭ്യം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ഒക്കെ വേറിട്ട് നിന്ന അതിപ്രശസ്തയായ ഒരു കലാകാരിയാണ്, ശബ്ദ കലാകാരി. എന്തൊക്കെയാ വിശേഷം? അതെയോ? ഓ, തലശ്ശേരി ടൗൺ തന്നെയാണോ?
1: തലശ്ശേരി
0: കൂത്തുപറമ്പിൽ. കുറച്ചുകൂടെ നീങ്ങണം. നമ്മളെ അപ്പൊ കോഴിക്കോട് എങ്ങനെയാ കേൾക്കുന്നത്? റേഡിയോയിലാണോ അതോ ആപ്പ് വഴിയാണോ?
1: എനിക്ക് ഈ റിയൽ എഫ്എം ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. ഞാൻ
0: എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് റിയൽ എഫ്എമ്മിനെ നമ്മള് ഈ മറ്റേ കൊട്ടാരക്കര മറ്റേ അതില്ലേ, കുട്ടിച്ചാത്തൻ സിനിമയിൽ ആവാഹിച്ചിരുത്തുന്ന മാതിരി ഇവിടെ വാ ഇവിടെ വാന്ന് പറഞ്ഞിട്ട് റിയൽ എഫ്എം റേഡിയോയിലേക്ക് ആവാഹിക്കും എങ്ങനെങ്കിലും അല്ലേ റിയൽ എഫ്എമ്മിനെ.
1: വേണ്ട,
0: ഇതിൽ തന്നെ നമുക്കിത് മതി. അതെ അതെ, കേൾക്കാതിരിക്കുന്നത് എങ്ങനെ? അപ്പൊ പാട്ട് വേണ്ടത് ഒരു കുടക്കീഴ് അല്ലേ. നമ്മുടെ അനുരാഗിണി ഇതാ നിൻ എൻ കരളിൽ. അതെ, പൂക്കൾ വിരിയട്ടെ. പാട്ട് കൊടുക്കാട്ടോ.
1: ഓക്കെ സർ.
0: ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം. ഹലോ.
1: ഹലോ, പറഞ്ഞോളൂ.
0: കബീർ,
1: അതെ അതെ,
0: എവിടെയാ സ്ഥലം?
1: ഞാന് ശരിക്കും താമസം ചേളന്നൂര്.
0: ആ,
1: 82 എന്ന് പറയും.
0: 82 താമസം.
1: അതെ അതെ.
0: എവിടെ നിന്ന്?
1: ജോലി ഇവിടെ എം ടി റോഡ്, മൊയ്തീൻപള്ളി റോഡ്.
0: മൊയ്തീൻപള്ളിയിലാണ്?
1: മൊയ്തീൻപള്ളി റോഡില്, എം ടി റോഡ്.
0: ആ, മനസ്സിലായി. എം പി റോഡ് അവിടെ. ഇപ്പൊ കടയിലാണോ?
1: അതെ, കടയിലാണ്.
0: എല്ലാരും കടകളിലൊക്കെ ധാരാളം കേൾക്കാറില്ലേ?
1: അതെ അതെ, സ്ഥിരം വെക്കുന്ന. രാവിലെ 9 മണി മുതൽ തുടങ്ങിയിട്ട് 10 മണി വരെ
0: ഉണ്ടാവും. അതെ, ബിസിനസ് ഉണ്ടോ?
1: ബിസിനസ് ഉണ്ട്.
0: ഇപ്പൊ ഏത് മോഡലാണ് നിങ്ങളുടെ അടുത്തുണ്ടാവുക?
1: ചൈനയുടെ ബ്ലൂടൂത്ത് ഐറ്റംസ്.
0: അപ്പൊ അതില് മറ്റേ ട്യൂണർ ഉണ്ടാവില്ലേ?
1: അതെ, ട്യൂണർ ഉണ്ട്. കോഴിക്കോടൊക്കെ കിട്ടും.
0: എം കിട്ടുമോ അതോ FM മാത്രമേ ഉള്ളോ? രണ്ടുമുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് കബീർ, ഇതിന്റെ ഒക്കെ ഒരു സെയിൽ ഇപ്പത്തെ രീതി എങ്ങനെയാ?
1: ഉണ്ട്
0: അല്ലേ? ഇത് ബ്ലൂടൂത്ത് സ്പീക്കറും കൂടി ആയതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിലാണല്ലോ അല്ലേ? പഴയ പോലെ വെറും റിസീവേഴ്സ് മാത്രല്ല. ഓക്കെ, ഇപ്പൊ എന്തായാലും പാട്ടും കേൾക്കാം. പാട്ട് ആൾക്കാരെ കേൾപ്പിച്ച് അത് നമ്മുടെ പാട്ട് വെട്ടി ചെലവാക്കുകയും ചെയ്യാം. കബീർ, കുറെ കാലമായോ ഇവിടെ ബിസിനസ് ആയിട്ട്? ആണോ, നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മ പുതുക്കാൻ ഒരവസരമായി. അപ്പോ നമ്മള് റേഡിയോ അവിടെ കടയിൽ കൂടെ എല്ലാരും പോണവരൊക്കെ കേട്ടോട്ടെ. അപ്പൊ ഏത് പാട്ടാ നമ്മൾ കേൾപ്പിക്കേണ്ടത്? ആടുജീവിതം. പെരിയോനെ എൻ റഹ്മാനെ, ജിതിൻ രാജു പാടിയ പാട്ട്. ആ ഹാ ഹാ. അപ്പൊ ഞങ്ങള് സ്നേഹാശംസകൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടുകാരോടൊക്കെ പറയണേ. പാട്ട് കേൾക്കാം. ഓക്കെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: The Real FM 103.6.
3: ഹലോ, നമസ്കാരം സുരേന്ദ്രൻ.
4: ഹലോ, നമസ്കാരം.
3: സുരേന്ദ്രൻ പാലത്ത് അല്ലേ?
4: അതെ.
3: എന്താ വിശേഷം?
4: അങ്ങനെ നല്ല വിശേഷം.
3: സുരേന്ദ്രൻ, ഞങ്ങളിവിടെ ഇതുപോലെ സുരേന്ദ്രനെ പോലെ ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കള് അവരുടെ വിശേഷങ്ങൾ ഒരു ചിലരുടെ പറഞ്ഞ പോലെ കുറെ കാലം കൂടി കാത്തിരുന്നതിന്റെ ഒരു ചെറിയ നിരാശ ഇതൊക്കെ കൂടി ഇതിലൂടെ ഒക്കെ ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു.
4: അതാണല്ലോ ജീവിതം, ഏറ്റവും ഇറക്കവും.
3: അതെ അതെ അതെ.
4: പിന്നെ കൂടുതൽ വർത്തമാനം പറഞ്ഞ് മുഷിപ്പിക്കണ്ട.
3: ഒരു
4: സ്വഭാവം ഇന്റെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കിട്ടുകയാണെങ്കിൽ അതൊരു ഇതല്ലേ,
3: നല്ല കാര്യം.
4: അപ്പം ഞാൻ പിന്നെ പറഞ്ഞ അയാൾ കരുതി എന്നുള്ളത്
3: സിനിമയിലെ മാനേ അല്ലേ?
4: അതെ.
3: ആ പാട്ട് കേൾപ്പിക്കാട്ടോ.
4: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: നമസ്കാരം.
0: എലിയാസ് പർവ്വത്ത് നിന്ന്.
1: അതെ, പുറത്തുനിന്നാണ്.
0: എന്തൊക്കെയാണ്?
1: സുഖം സുഖം തന്നെ. കോഴിക്കോട് ആവശ്യം എനിക്കറിയാം. ഞാൻ കെ എസ് ഇ ബിയിൽ ജോലിയാണ്. എന്റെ ട്രെയിനിങ് ക്യാമ്പ് എന്റെ തൊട്ടടുത്ത് തന്നെയാ.
0: നമ്മുടെ ബീച്ചിൽ അല്ലേ?
1: ബീച്ചിൽ ഞാനവിടെ വന്നുണ്ടായിരുന്നു. ഞാൻ മലപ്പുറത്ത് കയറിയത്.
0: കോഴിക്കോട് ബീച്ചിൽ എനിക്കറിയാം. നമ്മളാ ഗാന്ധി റോഡിലുള്ള അവിടെ.
1: അത് തന്നെ. ഇപ്പൊ ഞാൻ സ്വന്തം നാട്ടിലാണ്.
0: സർവീസിലുണ്ടോ? സർവീസിലുണ്ടോ? മൂവാറ്റുപുഴ സെക്ഷനിലല്ലേ?
1: മൂവാറ്റുപുഴയിലെ എന്റെ ജന്മ നീ എടുത്തു.
0: പാട്ടാ വേണ്ടേ?
1: ന്യൂസ് ആപ്പ് കേട്ടിട്ടുണ്ട്.
0: അങ്ങനെയാണല്ലോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നേ അല്ലേ?

0: ഞാനല്ലേ ഇവിടെ തന്നെ കിട്ടുള്ളൂ.
1: എലിയാസ് വേറെ ഏതെങ്കിലും നിലയങ്ങൾ?
0: കൊച്ചിയിലുണ്ടായിരുന്നോ?
1: ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും അല്ല. അത് ഏതാണ്ട് ഒരു 10-30 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന
0: കൊച്ചി തുടങ്ങുന്ന സമയത്ത്.
1: കൊച്ചി തുടങ്ങിയ കാലത്ത്
0: കൊച്ചിയില് എന്റെ വീടിനടുത്ത് അപ്പൊ മനു ഉണ്ട്.
1: ആയിക്കോട്ടെ, കേൾപ്പിക്കാം കേൾപ്പിക്കാം കേട്ടോ. അപ്പോ
0: 1.5 കൊല്ലം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു മെസ്സേജ് ഇട്ടപ്പോ ലാസ്റ്റ് പാട്ടിനെ
1: വിളിച്ചിരിക്കുന്നത്
0: ചോറുണ്ടായാലോന്ന് ഓർത്തിരിക്കുകയായിരുന്നു.
1: എന്തായാലും ഈ പാട്ട് കഴിയുന്നതോടുകൂടി ഊണ് തുടങ്ങാം. ഓക്കെ,
0: അതെ അതെ തീർച്ചയായിട്ടും. ആ അതെ, ലൈവ് തുടങ്ങിയാലും ഓക്കെ.
1: ഓക്കെ, ബൈ.
0: ഓക്കെ കേട്ടോ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: ഒരു കൊലപാതക കഥ ചുരുളഴിയുമ്പോൾ അതിന്റെ വളവു തിരിവുകളിൽ അന്യാദൃശ്യമായ സുഹൃത് ബന്ധങ്ങളുടെ ചാരുതയും അനുപമമായ പ്രണയമിടിപ്പുകളുടെ ധ്വനിസാന്ദ്രതയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഡോസ്റ്റോയെവ്സ്കി. റസ്കോൾനിക്കോവ് കൊലപാതകം ചെയ്തെന്ന് സുഹൃത്ത് റസുംഹിൻ വിശ്വസിക്കുന്നില്ല. സോണിയ എന്ന കൂട്ടുകാരിയുടെ മുന്നിൽ നിക്കോവെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റത്തിൻ്റെ ഭാരമൊഴിച്ചിരിക്കുന്നു. പശ്ചാത്താപത്താൽ പവിത്രീകരിക്കപ്പെട്ട് നിയമത്തിൻ്റെ ശിക്ഷയേറ്റുവാങ്ങാൻ ഒരുങ്ങുന്ന നിക്കോവ് സ്വന്തം അനുജത്തിയുടെ സംരക്ഷണം പ്രിയതോഴൻ റസുംഹിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ലോകപാപങ്ങളുടെ കുരിശ് ചുമലിലേറ്റിയ യേശുക്രിസ്തു അതിൽ തറയ്ക്കപ്പെട്ട് മരണത്തോടടുക്കുമ്പോൾ സ്വന്തം അമ്മയുടെ സംരക്ഷണം പ്രിയ ശിഷ്യൻ യോഹന്നാന് ഏൽപ്പിക്കുന്ന ചിത്രം ഓർമ്മയിൽ തെളിയുന്നു. ഇനി അങ്ങോട്ട് സുദീർഘമായൊരു കുറ്റവിസ്താരം ആരംഭിക്കുന്നു. കീഴടങ്ങും മുമ്പ് കരുത്തു തെളിയിക്കുന്ന കുറ്റവാളി.
3: റസുംഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
4: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? അതിന് എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
3: അവൾ തനിയെ ഇവിടെ വന്നിരുന്നു.
4: അവൾ വന്നിരുന്നോ?
3: നീ
4: എന്താണ് അവളോട് പറഞ്ഞത് എന്നെക്കുറിച്ച്?
3: ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എനിക്കെന്ത് സംഭവിച്ചാലും നീ അവരെ സംരക്ഷിക്കണം. ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കുന്നു.
4: നിക്കോവ്,
3: അതേടാ, നീ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
4: നിക്കോവ്,
3: അവളും നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം.
4: നിക്കോവ്, നീ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊരു രഹസ്യമാണെങ്കിൽ സാരമില്ല, എന്നോട് പറയണ്ട. പക്ഷേ നിന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും.
3: ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നീ ശ്രമിക്കാതിരിക്കുക, അത് കാലത്തിന് വിട്ടുകൊടുക്കുക.
4: നീ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനക്കാരനാണ്, അങ്ങനെ തന്നെ ആയിരിക്കും. എന്തോ അപകടകരമായ പ്രവൃത്തികൾക്ക് തയ്യാറെടുക്കുകയാണ്, ഉറപ്പാണ്. അതുതന്നെ, ഡോണിയയ്ക്ക് അതറിയുമായിരിക്കും. അപ്പോൾ ഡോണിയ നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു?
3: എന്താണ് നീ വീണ്ടും വീണ്ടും അതെടുത്തു ചോദിക്കുന്നത്?
4: ആ കത്തും ഇവിടെയുള്ള വരവും തമ്മിൽ

0: കത്തോ?
1: ഡോണിയയ്ക്ക് ഒരു കത്ത് കിട്ടി ഇന്നലെ. അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾ പറഞ്ഞു നമുക്ക് വളരെ വേഗം വേർപിരിയേണ്ടി വരുമെന്ന്. പിന്നെ എന്നോട് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ എന്തിനു വേണ്ടി അവൾ നന്ദി പറഞ്ഞു.
2: എവിടുന്നാ കത്ത് കിട്ടിയത്?
1: അതിനെപ്പറ്റി അറിയില്ല. ശരി നിക്കോവ്, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, എല്ലാം അറിയുന്ന കാലം. ഇപ്പോൾ ഇടയ്ക്ക് നിഗൂഢതകൾ. ഞാൻ പൊയ്ക്കോട്ടെ.
2: മദ്യപിക്കാനല്ല നീ പോകുന്നത്?
1: അല്ല, ഇപ്പോൾ എനിക്ക് മദ്യപിക്കേണ്ട ആവശ്യമില്ല. മദ്യമില്ലാതെ തന്നെ നീ എന്നെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു. നിക്കോവ്, ഞാൻ പോകുന്നു, വേഗം തിരിച്ചു വരാം.
2: പാപം റസുമിഹിൻ, അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഏതോ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞാനും പങ്കുകൊള്ളുന്നുവെന്നാണ്. ഡോണിയും അതിൽ ഭാഗഭാക്കാണെന്ന്.

0: കടന്നു വരാം.
1: ഞാൻ പെട്രോവിച്ച്, പെരിഫറി പെട്രോവിച്ച്. ഹാ, നിങ്ങൾ ഇവിടെ ഈ സന്ദർശകനെ പ്രതീക്ഷിച്ചിരിക്കില്ലല്ലേ. കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇതിലെ കടന്നു പോകുമ്പോൾ തോന്നി ഇവിടെ വന്ന് എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൂടാ എന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
0: കൊള്ളാം സാർ, ഇവിടെ ഇരിക്കുക.
1: സന്തോഷം. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു വീർപ്പ് മുട്ടലായിരുന്നു താങ്കൾക്ക്. അന്നൊക്കെ മോശമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് പെരുമാറിയതെന്ന് തോന്നുന്നു. എനിക്കത് വിഷമമുണ്ട്.
0: അങ്ങനെ മോശമായ പെരുമാറ്റമാണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യം മുഴുവൻ വിളമ്പി, അത്രയേ ഉള്ളൂ.
1: തികച്ചും സംസ്കാരശൂന്യമായ വിധത്തിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നമ്മൾ മാന്യരാണ്. ഒന്നും ഒളിച്ചു വെക്കാതെ തുറന്ന മനസ്സോടെ പെരുമാറുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നിങ്ങളുമായി അത്തരത്തിൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ,
0: എന്താണ് ഉദ്ദേശിക്കുന്നത്? വളച്ചിട്ടില്ലാതെ പറയൂ.
1: അതെന്റെ ഒരു ശൈലിയാണ്. വിശദീകരണം നൽകാം, എന്റെ കടമയാണ്. തെറ്റിദ്ധാരണകളെല്ലാം നീക്കാം, സർവതും.
0: നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം നിലക്കണ്ണാടി നോക്കും പോലെയാണ്. എല്ലാം അങ്ങ് ഒപ്പിയെടുക്കും.
1: തുറന്ന മനസ്സോടെ, ആ, ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനുമുപരി നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങൾ ഓരോ വാക്ക് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഓരോ കുരുക്ക് വീഴുകയാണ്. അഴിയുന്ന കുരുക്കുകൾക്കിരട്ടിയായി കുരുക്കുകൾ വീഴുന്നു.
1: നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്ന കാര്യം എനിക്കറിയാം. തീർച്ചയായും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ അഭിപ്രായം തുടച്ചു മാറ്റാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
0: എനിക്ക് ഔദാര്യം വേണ്ട. നിയമദൃഷ്ടിയിൽ തെളിവുകളാണല്ലോ നീതിപീഠത്തിന് വേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം.
1: എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ട ആവശ്യമില്ല. ചില കേട്ടുകേൾവികൾ ഉയർന്നു വന്നിരിക്കുന്നു. ആരിലൂടെ, എങ്ങനെ, എപ്പോൾ ഈ കേട്ടുകേൾവികൾ എൻ്റെ കാതിലെത്തി, എപ്രകാരം അത് നിങ്ങളെ ബാധിച്ചു എന്ന വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
0: എന്നെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഉണ്ടാക്കുകയാണോ?
1: തികച്ചും ആകസ്മികമായാണ് എൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തത്. ഞാനാണ് നിങ്ങളെ ആദ്യം കുടുക്കിയത്.

0: ആ വൃദ്ധ പണയവസ്തുക്കളിൽ കുറിച്ചു വച്ചിരുന്നതും മറ്റും ഒന്നും വാസ്തവത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങൾ. എങ്കിലും റസ്കോൾനിക്കോവ് എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? നിങ്ങൾ എല്ലാത്തിനും സംശയമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു.
1: അത് യുക്തിപരമായ സമീപനമല്ലല്ലോ.
0: അതെ, വ്യക്തിപരമായ സമീപനത്തിലൂടെ ഞാനത് അപഗ്രഥിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനും മനുഷ്യനാണല്ലോ. ആ മാസികയിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനം, ആ സമയത്ത് ഞാനത് ഓർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചത്?
1: ആ ലേഖനത്തിൽ നിന്നായിരുന്നു തുടക്കം.
0: ഞാൻ നിങ്ങളെ പുച്ഛിച്ചു, കളിയാക്കി, എല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ ഞാൻ എപ്പോഴും പ്രകോപിപ്പിക്കുകയായിരുന്നു.
1: എനിക്കത് മനസ്സിലായിരുന്നു.
0: ഞാനത് ആവർത്തിക്കുന്നു. നിക്കോവ്, നിങ്ങളൊരു രോഗിയാണ്, ക്ഷമയില്ലാത്തവനാണ്, ധീരനാണ്, നിശ്ചയദാർഢ്യമുള്ളവനും ആത്മാർത്ഥതയുള്ളവനുമാണ്, ഗുണഗണങ്ങൾ ഏറെയുള്ളവൻ.
1: ഞാനൊരു സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു. ചിന്തകളും ആശയങ്ങളുമാണ് എൻ്റെ കൈമുതൽ.
0: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉമ്പായി, മഞ്ചരി എന്നിവർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ഉമ്പായി, മഞ്ചരി എന്നിവർ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:49. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ആകാശവാണി
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

കഴിഞ്ഞ മത്സരത്തിലെ പോലെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ യമീൻ ലമാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ മുൻനിരക്കാരെയും ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയാണ് സ്പെയിൻ തുടങ്ങിയത്. ആദ്യ മിനിറ്റിൽ തന്നെ യമാലിന്റെ വലതു വിങ്ങിലൂടെയുള്ള കുതിപ്പും ക്രോസും കണ്ടു. വൈകാതെ 10-ാം മിനിറ്റിൽ യമാൽ തന്നെ ഗോളടിച്ചു. ലപ്പോട്ട തള്ളി നൽകിയ പന്തു പിടിച്ച് ഓസ്റ്റാംബൂൾ പോസ്റ്റിന് കുറുകെ നൽകിയ ക്രോസ് വലയിലേക്ക് തൊടുത്ത് യമാൽ സ്പെയിനിന് 1-0 ലീഡ് നൽകി. അവിടെ കൊണ്ട് നിർത്താതെ ഗോൾദാഹത്തോടെ ആക്രമണം തുടർന്ന സ്പെയിൻ രണ്ടു വട്ടം കൂടി ഗോളിയെ പരീക്ഷിച്ചു. ഇടതുവിങ്ങിലൂടെ ഓസ്റ്റാംബൂളും വലതുവിങ്ങിലൂടെ യമാലും നടത്തിയ കുതിപ്പുകൾ സൗദിയെ വിഷമിപ്പിച്ചു. തകർപ്പൻ കളിക്ക് പ്രതിഫലമെന്നോണം ഓസ്റ്റാംബൂൾ തന്നെ 20-ാം മിനിറ്റിൽ 2-ാം ഗോൾ അടിച്ചു. സ്പെയിൻ മുന്നേറ്റത്തിനൊടുവിൽ തെറിച്ചു കിട്ടിയ ലൂസ് ബോൾ വലയിലേക്ക് തൊടുത്തു 2-0. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓസ്റ്റാംബൂൾ വീണ്ടും വല തൊട്ടു. ബോക്സിനകത്ത് കുറിയ പാസുകളിലൂടെ കളിച്ചു നീങ്ങിയ കുക്കറയയുടെ പാസ് പോൽമ ഹെഡറിലൂടെ ഓസ്റ്റാംബൂളിന് നൽകുന്നു. പോസ്റ്റിന് തൊട്ടു മുമ്പിൽ നിന്ന് ഓസ്റ്റാംബൂളിന്റെ അടി ഗോളിലേക്ക് കയറുന്നു 3-0. 36-ാം മിനിറ്റിൽ ഹാട്രിക് തികയ്ക്കാൻ ഓസ്റ്റാംബൂളിന് അവസരം ലഭിച്ചുവെങ്കിലും ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞു പാസുകളിലൂടെ തകർത്തു കളിക്കുന്ന സ്പെയിൻ പഴയ സ്പെയിൻ ആവുന്നത് കണ്ട ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ 3-0 മുമ്പിലായിരുന്നു. 49-ാം മിനിറ്റിൽ വഴങ്ങിയ സെൽഫ് ഗോൾ സൗദിയുടെ തകർച്ചയുടെ ആഴം പിന്നെയും കൂട്ടി. കുക്കറയയുടെ ഡ്രൈവ് അല്ലോവൈസ് സേവ് ചെയ്തുവെങ്കിലും ഹസൻ അൽതക്തിയുടെ ദേഹത്ത് തട്ടി സ്വന്തം വലയിലേക്ക് തന്നെ കയറി. 2-ാം പകുതിയിൽ പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകി ഇറങ്ങിയ സ്പെയിൻ ഫാബിയൻ റൂയിസിനെയും യമീൻ ജെറമി പീനോയും നിക്കോ വില്യംസിനെയും എല്ലാം കളത്തിലിറക്കി. അവസാന സ്കോർ സ്പെയിൻ 4, സൗദി അറേബ്യ 0. ബെൽജിയം ഇറാൻ. വലിയ ടീമുകൾക്കെതിരെ താരതമ്യേന ചെറിയ ടീമുകളുടെ കടുത്ത പോരാട്ടവും സമനിലയിൽ തളച്ചിടലും അതിപ്പോൾ ഈ ലോകകപ്പിന്റെ ഒരു ക്രമം തന്നെയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇക്വഡോറിനെ കുറോസോ പിടിച്ചുകെട്ടിയതിനു പിന്നാലെ മറ്റൊരു കരുത്തരായ ബെൽജിയത്തെ ഇറാൻ പിടിച്ചുകെട്ടുന്നത് കണ്ടു ഇന്ന് പുലർച്ചെ. സ്കോർ 0-0. ഡിബ്രുയിനയുടെ ക്രോസ് കണക്ട് ചെയ്യാൻ ലുക്കാക്കുവിന് പിഴവ് പറ്റുന്നത് കണ്ടുകൊണ്ടാണ് കളി തുടങ്ങുന്നത്. പിന്നാലെ യൂറി ടെലമെൻസിന്റെ അടി ഇറാൻ ഗോളി അലി റസ നിർവീര്യമാക്കി. ബെൽജിയം ശ്രമങ്ങൾ തുടരുന്നതിനിടെ പക്ഷേ ഇറാൻ ക്യാപ്റ്റൻ തരേമി എതിർവലയിൽ പന്തെത്തിച്ചു 25-ാം മിനിറ്റിൽ. പക്ഷേ ഇത് വാർ പരിശോധനയിൽ ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. 1-ാം പകുതിയിൽ ഏറെക്കുറെ തുല്യനിലയിലെ പോരാട്ടത്തിന് ശേഷം 2-ാം പകുതിയിൽ ബെൽജിയം കൂടുതൽ ആക്രമണത്വരത കാണിച്ചു. മത്സരത്തിലാകെ 10 വട്ടമെങ്കിലും ഉജ്ജ്വല സേവുകൾ പുറത്തെടുത്ത ഇറാൻ കീപ്പർ അലി റാസയുടെ ഏറ്റവും മികച്ച സേവ് കണ്ടത് 58-ാം മിനിറ്റിലാണ്. ഡിബ്രോയിനയുടെ മാന്ത്രിക സ്പർശമുള്ള ക്രോസിൽ ഡി കൂപ്പറുടെ അടി അലി റസ തകർപ്പനായി തടുത്ത് രക്ഷപ്പെടുത്തി. 66-ാം മിനിറ്റിൽ ബെൽജിയം 10 പേരിലേക്ക് ചുരുങ്ങി. ഇറാന്റെ ഉറച്ച ഗോൾശ്രമം ഫൗൾ വഴങ്ങി തടയാൻ ശ്രമിച്ച നതാൻ എൻകോയ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. അവസാന ഘട്ടത്തിലും ഇരു ടീമുകളും വിജയഗോളിനായി ആഞ്ഞു ശ്രമിച്ചു, വിശേഷിച്ചും ബെൽജിയം. പക്ഷേ ഇറാൻ ഗോളി അലി റസയും ഖാലിദും കനിഷ്തഖാനും ഉൾപ്പെട്ട പ്രതിരോധവും ഉറച്ചുനിന്ന് ഇറാന് ഉജ്ജ്വല സമനില സമ്മാനിച്ചു. ഹെപ്പർത്തെ ഉറൂഗെ. കഴിഞ്ഞതിലും വലിയ ത്രില്ലർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉറൂഗയും കേപ്പ് വർദോയും തമ്മിൽ. ഏതാനും നാൾ മുമ്പ് സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് വർദെ ഒരാഴ്ചക്കകം 2-ാം വട്ടം മറ്റൊരു മുൻലോക ചാമ്പ്യന്മാരുടെ വഴി തടഞ്ഞു. സ്കോർ 2-2. 21-ാം മിനിറ്റിൽ കേപ്പ് വർദോയാണ് ആദ്യം ഗോളടിച്ചത്. എതിർ ബോക്സിൽ നിന്ന് അകലെ ലഭിച്ച ഫ്രീ കിക്ക് പിന നിലമ്പൊറ്റെ നേരിട്ടടിച്ചപ്പോൾ കേപ്പ് വർദെ മുമ്പിൽ. ലോകകപ്പ് സ്റ്റേജിലെ അവരുടെ ആദ്യത്തെ ഗോൾ. അപകടം തിരിച്ചറിഞ്ഞ ഉറൂഗെ ആക്രമണം ത്വരിതപ്പെടുത്തി. ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ടു മുമ്പേ 2 വട്ടം ഗോളടിച്ച് ഉറൂഗെ കളിയിൽ ആധിപത്യം നേടുകയും ചെയ്തു. 44-ാം മിനിറ്റിൽ അറാഹോയാണ് ഗോളടിച്ചത്. ബെന്താങ്കൂറിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടി മടങ്ങിയപ്പോൾ തക്കം പാർത്തുനിന്ന അറാഹോ പോസ്റ്റിലേക്ക് തൊടുത്തു 1-1. 1-ാം പകുതിക്ക് വിസൽ മുഴങ്ങുന്നതിന് തൊട്ടു മുമ്പേ ഖനാബിയോ ഉറൂഗയ്ക്ക് ലീഡ് നൽകി. മൈതാന മധ്യത്തുനിന്നും ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ക്രോസ് വിദഗ്ധമായി പിടിച്ചെടുത്ത് അറാഹോ മധ്യനിരക്കാരൻ കനോബിയയിലേക്ക് നൽകിയപ്പോൾ പന്ത് വലയിലേക്ക് തൊടുത്തു. ഈ ടൂർണമെന്റിൽ ആദ്യമായി പിറകിലായി പോയ കേപ്പ് വർദോ 61-ാം മിനിറ്റിൽ സമനില പിടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പകരക്കാരനായി ഇറങ്ങിയ ഹെലിയോ വറേല തന്റെ ആദ്യ സ്പർശം തന്നെ ഗോളാക്കി മാറ്റി. പന്തു രക്ഷപ്പെടുത്താൻ ഗോൾ വലയം മാത്രമല്ല ബോക്സും തുറന്നിട്ട് പുറത്തേക്കിറങ്ങിയ ഗോൾ കീപ്പറെ ശിക്ഷിച്ച് ഒഴിഞ്ഞ വലയിലേക്ക് ഹെലിയോയുടെ കിക്ക് 2-2. അവസാന ഘട്ടത്തിൽ ഉറൂഗയുടെ തള്ളിക്കയറ്റം വിദഗ്ധമായി തടഞ്ഞിട്ട് പ്രതിരോധത്തിൽ ഉറച്ചു നിന്നപ്പോൾ കേപ്പ് വർദോയ്ക്ക് മറ്റൊരു ഉജ്ജ്വല സമനില. ഈജിപ്ത് ന്യൂസിലാൻഡ്. മത്സര ദിനത്തിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന പോരാട്ടത്തിൽ ആദ്യ പകുതിയിലെ ഒരു ഗോളിന്റെ തിരിച്ചടി മറികടന്ന് ഈജിപ്ത് 1-3 ഗോളിന് ജയം കുറിച്ചു. 15-ാം മിനിറ്റിൽ ഏറെക്കുറെ ഒരു പ്രതിരോധ പിഴവ്

രണ്ട് സമനിലകളും രണ്ട് വലിയ മാർജിനിലുള്ള വിജയങ്ങളും കണ്ട മത്സരദിനം. എങ്കിലും ആവേശമൊട്ടും ചോരാത്ത പോരാട്ടങ്ങൾ. ലോകകപ്പിലെ ഈ ദിനത്തെ അങ്ങനെ സംഗ്രഹിക്കാം. മത്സരങ്ങളിലേക്ക് വിശദമായി. സ്പെയിൻ സൗദി

0: നിന്ന് എന്ന് തന്നെ പറയണം ന്യൂസിലാൻഡ് ഗോൾ നേടി. ഇടതുവിങ്കിൽ നിന്ന് കോർണർ എടുക്കുമ്പോൾ പ്രതിരോധക്കാരും സർമാനെ മാർക്ക് ചെയ്തിരുന്നില്ല. അവസരം മുതലെടുത്ത സർമാൻ ഉയർന്നു ചാടി തലകൊണ്ട് പന്ത് വലയിലെത്തിച്ചു. 26 മിനിറ്റിൽ മർമൂഷിന്റെ അടി ലക്ഷ്യത്തിലേക്കായിരുന്നു എങ്കിലും ന്യൂസിലാൻഡിന്റെ കീപ്പർ തടഞ്ഞു. ഒന്നാം പകുതി തീരും മുമ്പേ പ്രതീക്ഷ നൽകുന്ന പൊസിഷനുകളിൽ നിന്ന് 3 ഫ്രീ കിക്കുകൾ ഈജിപ്തിന് തുടരെ തുടരെ ലഭിച്ചുവെങ്കിലും എല്ലാം വിഫലമായി. രണ്ടാം പകുതിയിൽ വേറൊരു ഈജിപ്തിനെയാണ് പക്ഷേ കണ്ടത്. കൂടുതൽ ഭാവനയോടെ അവർ ആക്രമണങ്ങൾ നടത്തി. 58 മിനിറ്റിൽ അതിനവർക്ക് ഫലവും കിട്ടി. ഹാനി ബോക്സിലേക്ക് നൽകിയ പന്തിൽ തലവച്ച് സിക്കോയുടെ സമനില പോയി. പിന്നാലെ 67 മിനിറ്റിൽ ഈജിപ്തിൽ ലീഡെടുത്തു. കുഞ്ഞു പാസുകളിലൂടെ കൊടുത്തും വാങ്ങിയും മുന്നേറിയ നീക്കത്തിനൊടുവിൽ സിക്കോയുടെ ബോക്സിൽ നിന്നുള്ള പാസിൽ സലായുടെ ഉജ്ജ്വല ഫിനിഷ്. ഈജിപ്ത് 2, ന്യൂസിലാൻഡ് 1. പുതിയൊരാവശ്യത്തിൽ കളനിറഞ്ഞ ഈജിപ്തിനെതിരെ ന്യൂസിലാൻഡ് കൂടുതൽ വിയർക്കുന്നതാണ് കണ്ടത്. സല കളനിറഞ്ഞപ്പോൾ 82 മിനിറ്റിൽ കോർണറിൽ നിന്ന് പകരക്കാരൻ ട്രൈസഗയുടെ നിലം പറ്റിയുള്ള ഹെഡറിൽ ഈജിപ്തിന്റെ 3rd ഗോൾ. പിന്നീട് കളിയിലെ നിയന്ത്രണം വിടാതെ കളിച്ച ഈജിപ്ത് അർഹിതഹൃദയം പിടിച്ചെടുത്തു. ഇനി ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് നോക്കാം. ഗ്രൂപ്പ് ജെയിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടുന്നുണ്ട്. മെസ്സി ഷോ കണ്ട ആദ്യ കളിയിൽ എളുപ്പജയം കുറിച്ച ലോക ചാമ്പ്യന്മാർ പരീക്ഷണങ്ങൾക്കൊന്നും ഇനക്കെടാതെ ജയം നേടി രണ്ടാം റൗണ്ട് പ്രവേശം ഉറപ്പിക്കാനാവും ശ്രദ്ധ നൽകുക. ജോർദാനെതിരെ തിളങ്ങുന്ന ജയം സ്വന്തമാക്കിയ ഓസ്ട്രിയയുടെ വെല്ലുവിളി ലളിതമാവാനും ഇടയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് ഐയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ഫ്രാൻസ് ഇറാഖിനെ നേരിടുന്നുണ്ട്. സെനഗലിന് അവസരമൊന്നും നൽകാതെ ജയിച്ചു കയറിയ ഫ്രഞ്ചുകാർക്കായി ക്യാപ്റ്റൻ എംബപ്പെ മികച്ച ഫോമിൽ തുടരുന്നുണ്ട്. നോർവേയോട് 4 ഗോൾ വഴങ്ങി തോറ്റ കളിയിൽ 1 ഗോൾ മടക്കാനായത് മാത്രമാണ് ഇറാഖിന്റെ ആശ്വാസം. നോർവേയും സെനഗലും തമ്മിലുള്ള മത്സരം തുല്യശക്തികളുടെ പോരാട്ടമാവാനാണ് സാധ്യത. ഹാലണ്ട് വിശ്വരൂപം കാണിച്ച കളിയിൽ ഇറാഖിനെതിരെ വലിയ ജയമാണ് നോർവേക്കാർ സ്വന്തമാക്കിയത്. ഫ്രാൻസിനോട് തോറ്റുവെങ്കിലും ഈ ലോകകപ്പിലെ സെനഗൽ ടീമിനെ കുറച്ചു കണ്ടുകൂടാ. മാനെ, ജാക്സൺ, ഇദ്രിസ ഗ്വയെ, ഡിയാഫ്, മൻഡി പ്രതിപാദനരായ ഒരു കൂട്ടം കളിക്കാർ തന്നെയാണ് സെനഗൽ. ആഫ്രിക്കൻ കിരീടപ്പോരിൽ അവരുടെ പോർവീര്യം ലോകം കണ്ടതുമാണ്. ദിവസത്തിലെ ഏറ്റവും മികച്ച കളി സെനഗലും നോർവേയും തമ്മിലായാൽ തെല്ലുമേ അതിശയിക്കാനില്ലത്. ജോർദാനും അൾജീരിയയും തമ്മിൽ മത്സരിക്കുമ്പോൾ അത് ആദ്യ പോയിന്റിനും ആദ്യ ജയത്തിനുമെല്ലാം വേണ്ടിയുള്ള മത്സരമാണ്. രണ്ടു ടീമുകളും പ്രമുഖരായ എതിരാളികൾക്കെതിരെ ശോഭഘട്ട പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ പുറത്തെടുത്തത്. പിഴവുകൾ തിരുത്താനും പോയിന്റ് പട്ടിക തുറക്കാനും ടീമുകൾ ശ്രമപ്പെടുമ്പോൾ മത്സരം മികച്ചതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം ഗപ്പി എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയത്. വരികൾ വിനായക്, ശശികുമാർ, ഈണം വിഷ്ണു വിജയ്.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സിൽ കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അഷ്ടപതി അവതരിപ്പിക്കുന്നത് MK ചന്ദ്രശേഖരനും സംഘവും.

0: എം കെ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച അഷ്ടപതിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തു പറ്റി?
1: പുതിയ കിറ്റ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടുന്നു. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മൻ.
0: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മൊഹ്ര എന്ന ചിത്രത്തിൽ അൽക യാഗ്നിക്, ഉദിത് നാരായണൻ ഇവർ പാടിയ ഗാനം. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം വിജു ഷാ.

അൽക്കയാഗ്നിക് ഉദിത് നാരായണൻ ഇവർ പാടിയ മറ്റൊരു ഗാനം ചിത്രം താൾ.

ജാവേദ് അക്തറുടെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകി. ആശാ ഭോസ്ലെ, ഉദിത് നാരായൺ, വൈശാലി എന്നിവരും സംഘവും പാടിയ ഗാനം ചിത്രം ലഗാൻ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജയ് ഭീം എന്ന ചിത്രത്തിൽ അനന്തു, കല്യാണി നായർ എന്നിവർ പാടിയ ഗാനം.

എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് പി ശൈലജ, ഇളയരാജ എന്നിവർ പാടിയ ഗാനം ചിത്രം അപൂർവ സഹോദരങ്ങൾ. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
3: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവി

0: വിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 4000-ലധികം പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് എൻ ഹരികുമാർ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങി മത, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ വിവിധ ആളുകൾ സ്വയം വിവരം നൽകി സെൻസസ് പ്രക്രിയയിൽ പങ്കാളികളാവുകയാണ്. റാന്നി പെരുനാട് വില്ലേജിലെ അട്ടത്തോട്, ചാലക്കയം, ളാഹ വനമേഖലയിലെ ഉന്നതയിലുള്ളവരും സെൻസസ് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 30 വരെ സൌകര്യമുണ്ട്. ഭവന പട്ടികപ്പെടുത്തലിനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് sc.census.gov.in വെബ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. ജൂലൈ 1 മുതൽ 30 വരെയാണ് ഭവന പട്ടികപ്പെടുത്തൽ. സ്വയം വിവരങ്ങൾ നൽകുന്നതിനും സംശയ നിവാരണത്തിനും കളക്ടറേറ്റിന് താഴെ

0: ത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുജനങ്ങൾക്കും സേവനം വിനിയോഗിക്കാം. 2026-27 വർഷത്തെ പുതുക്കിയ കേരള ബജറ്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വൻകിട പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപനത്തിൽ ഇല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തീർത്ഥാടന ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ആറന്മുളയിൽ എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആന്റ് ട്രെയിനിംഗ് സെന്ററിനായി 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിനായി 12 കോടി രൂപയും തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് 15,000 ഉയർത്തി. ശബരിമലയെ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും റാന്നിയിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെ വ്യവസായ പാർക്കും തിരുവല്ലയിൽ ഐടി പാർക്കും സജ്ജമാക്കും എന്നതും ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടന പാതകളുടെ വികസനത്തിനായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയതും വന്യമൃഗശല്യത്തിന് കാര്യക്ഷമമായി തടയിടാൻ പദ്ധതി ഒരുക്കുന്നതും ജില്ലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളാണ്. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം എന്ന പേരിൽ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സന്ദേശ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നിർവഹിച്ചു. ലോകത്തിൽ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% ഇന്ത്യയിൽ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 12 വർഷത്തിനിടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒട്ടേറെ നേട്ടം ലഭ്യമായിട്ടുണ്ടെന്ന് ബിജെപി ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ 146,000 കർഷകർക്ക് 313.5 കോടി രൂപ വിതരണം ചെയ്തു. ഫസൽ ഭീമ യോജനയിലൂടെ 480 ഹെക്ടർ കൃഷിഭൂമിക്ക് 4.63 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പ്രകാരം 300 ഹെക്ടർ കൃഷിഭൂമിക്ക് 2.61 കോടി രൂപയുടെ പരിരക്ഷ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി സിഞ്ചായി യോജനയിൽ 109.75 ഹെക്ടർ ഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സൌകര്യം, പ്രധാനമന്ത്രി ഗ്രാമ സടക് യോജനയിൽ 92 കോടി രൂപ ചിലവിൽ 130 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല, എരുമേലി, പമ്പ സന്നിധാനം ആത്മീയ ടൂറിസം സർക്യൂട്ടിന് 36.3 കോടി രൂപ ചിലവാക്കിയതായും പത്തനംതിട്ട ഗവി, വാഗമൺ, തേക്കടി ഇക്കോ സർക്യൂട്ടിന് 77 കോടി രൂപ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി 12.4 കോടി രൂപയും ചെലവിട്ടതായി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് പറഞ്ഞു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്ത വീട്ടമ്മ അനിത എം ഖാസിമുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:00 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. ഇംഗ്ലീഷ് എ വിൻഡോ ടു ദ വേൾഡ്, ഷീജ ടി പി നടത്തുന്ന പ്രഭാഷണം. 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം. 11:00 ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ദിനേശൻ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഇടശ്ശേരിയുടെ കവിത കുങ്കുമ പ്രഭാതം, ആലാപനം അനഘ ജെ കോലത്ത്. പ്രഭാതഗീതം ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യ മമ്മൂ

തുല്യം. ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, ആർ മോഹനൻ പങ്കെടുക്കുന്നു. 9:30 സുവർണമലരുകൾ, 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 കളംപാട്ട്, പി കെ ശങ്കരനാരായണൻ, പി കെ ശിവൻ എന്നിവർ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, നഷാവിരുദ്ധദിൻ, ഏക് വാർത്ത, ഹേമ ജി നടത്തുന്ന പ്രഭാഷണം. 6:00, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 രാത്രി 8:40, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, ഈർക്കിലിൽ വിരിയുന്ന കലാവിരുത്, പി കെ മഹേശനുമായി അഭിമുഖം. 7:20 കമ്പോളവില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 സർഗ കേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ, പി എം ദീപയും സംഘവും അവതരിപ്പിക്കുന്നു. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

ശാസനേന അദ്യ പ്രവർത്തമാന വിത്തീയ വർഷസ്യ കൃത്തെ സ്വീയം പ്രഥമം പൂർണ്ണ അർത്ഥസങ്കൽപ്പനാപത്രം പ്രസ്തുതം. അസ്മിൻ പത്രേ സാമാജിക കല്യാണം, ആധാരഭൂത സംരചന വികാസം, വൃത്തി സൃജനം ച മഹിളാ കേന്ദ്രിത യോജനാ വിശേഷരൂപേണ പ്രാധാന്യം പ്രാപ്താ സന്തി. ബംഗാളസ്യ വിത്തമന്ത്രി സ്വപ്ന ദാസ ഗുപ്ത സപ്തുത്തര ഷട് സഹസ്ര കോടി രൂപ്യകാണാം അർത്ഥസങ്കൽപ്പനാ പത്രം ഉപസ്ഥാപയൻ ഏതത് വികസിത ബംഗാൾ നിർമ്മാണസ്യ മാർഗചിത്രമിതി അവദത്. തേന സ്പഷ്ടീകൃതം യത് രാജ്യസ്യ ഉപരി വർത്തമാനകാലീനം ഋണം അഷ്ടലക്ഷ കോടി രൂപ്യതോപ്യധികം അസ്തി. അതഃ വിത്തീയ അനുശാസനം അസ്മാക്കം അത്യന്തം മുഖ്യ പ്രാഥമികത അസ്തി. അർത്ഥസങ്കൽപ്പനായാഹ പ്രമുഖാസു ഘോഷണാസു വിദ്യത്തെ വൃത്യവസരാഹ. രാജ്യേ രിക്ത ഏകലക്ഷ സർവകാരീയ പദേഷു നിയുക്തിം കരിഷ്യതെ, യസ്മിൻ വിംശതി സഹസ്ര ആരക്ഷക പദാനി തഥാ പഞ്ചാശത് സഹസ്ര ശിക്ഷക പദാനി സമ്മിലിതാനി സന്തി. ഏതേഷു രിക്തേഷു പദേഷു ത്രയസ്ത്രിംശത് പ്രതിശതം സ്ഥാനം മഹിളാഭ്യഃ ആരക്ഷിതം ഭവിഷ്യതി. സഹൈവ ദശ പ്രതിശതം അതിരിക്ത ആരക്ഷണം അഗ്നിവീരേഭ്യഃ നിർധാരിതം കൃതം. നവദില്യാം ബ്രിക്സ് സംഘടനസ്യ രാഷ്ട്രീയ സുരക്ഷാ പരാമർശദാതൃണാം ദ്വിദിവസീയോപവേശനം അദ്യ സമാരബ്ധം. ഭാരതസ്യ രാഷ്ട്രീയ സുരക്ഷാ പരാമർശദാതൃ അജീത ഡോഭാലസ്യ അധ്യക്ഷതായാം പ്രചലന്ത്യാം അസ്യാം ഗോഷ്ഠ്യാം അസ്യ സമൂഹസ്യ ഏകാദശ സദസ്യ ദേശാനാം സുരക്ഷാ പ്രമുഖാഃ ഭാഗം ഭജന്തി. ഏതേഷു സദസ്യ ദേശേഷു ഭാരത്, ബ്രാസീൽ, ചീൻ, മിശ്ര, ഇഥിയോപ്യ, ഇൻഡോനേഷ്യ, ഇറാൻ, റൂസ്, സൗദി അറബ്, ദക്ഷിണാഫ്രിക്ക തഥാ സംയുക്ത അറബ് അമീരാത് സമ്മിലിതാ സന്തി. അവധേയം യത് ഷഡ്വിംശത്യുത്തരദ്വിസഹസ്രതമെ വർഷേ ഭാരതേന ചതുർത്ഥം വാരം ബ്രിക്സ് സംഘടനസ്യ അധ്യക്ഷതാ പ്രാപ്താ അസ്തി. യസ്യ അന്തർഗതം ഏവ ഏതത് ആയോജനം സംഭവതി. അജിത് ഡോഭാല അദ്യ ഇറാൻ ദേശസ്യ എസ് എൻ എസ് സി സംസ്ഥായാഹ രക്ഷാവിഷയക ഉപസചിവേന ഗദീർ നിസാമിപുർ ഇത്യനേന സഹ ദ്വിപക്ഷീയ മന്ത്രണാം കൃതവാന്. വിദേശമന്ത്രാലയസ്യ അനുസാരം ഉഭയപക്ഷതഃ പശ്ചിമേഷ്യാ ക്ഷേത്രസ്യ വർത്തമാനസ്ഥിതേഃ സമീക്ഷാ ബ്രിക്സ് മഞ്ചസ്യാന്തർഗതം സഹയോഗ വിഷയേ തഥാ ഭാരത ഇറാൻ ദ്വിപക്ഷീയ സംബന്ധേ ചർച്ച അഭവത്. അസ്മിന്നേവ ക്രമെ ശ്രീ ഡോഭാലഃ ഇഥിയോപ്യ ദേശസ്യ രാഷ്ട്രീയ ഗുപ്തചര ഏവം സുരക്ഷാ സേവാ സംസ്ഥാനസ്യ വിശ്ലേഷണ കാര്യകാരി നിദേശകേന മിലിയൻ ലേമാ താദേശേ മഹോദയേന സഹ അപി അമിലത്. വിദേശ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അദ്യ ദ്വിദിവസീയ പ്രവാസായ മംഗോളിയ ദേശം സംപ്രാപ്തവാൻ. യസ്യോദ്ദേശ്യം ദ്വയോഃ ദേശയോഃ മധ്യേ വിശിഷ്ട സഹഭാഗിത്വം ഇതോപി സുദൃഢം കരണീയമസ്തി. ഏകസ്മിൻ സാമാജിക പട്ടലേ ഏകേന സന്ദേശേന ഡോക്ടർ ജയശങ്കര അവോചത് യത് അഹം മംഗോളിയ ദേശേ നിഷ്കർഷയുത സംവാദായ ആശാവാനസ്മി. അസ്യ പ്രവാസ്യന്തർഗതം വിദേശമന്ത്രി മംഗോളിയ ദേശസ്യ ശീർഷ നേതൃഭിസ്സഹ മേലനം കരിഷ്യതി. അപി ച സ്വകീയ സമകക്ഷയാ വിദേശമന്ത്രിണ്യാ ബി ബാട്ടസേട്ട് സേഗ വര്യയാ സഹ ചർച്ചാം കരിഷ്യതി. സ്വകീയ ഭ്രമണസ്യ ദ്വിതീയ ചരണേ വിദേശമന്ത്രി ബുധവാസരെ ദക്ഷിണ കൊറിയ ദേശം പ്രാപ്ഷ്യതി. തത്ര സഹ ദക്ഷിണ കൊറിയയാഹ വിദേശമന്ത്രിണ ചോ ഹ്യുൻ മഹോദയേന സഹ ദ്വിപക്ഷീയ വാർത്താം വിധാസ്യതി. അനേന സഹൈവ സഹ ഗുരുവാസരെ ജെജു ദ്വീപേ ആയോജ്യമാനെ ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഇത്യാഖ്യ സമ്മേളനെ മുഖ്യഭാഷണമപി പ്രദാശ്യതി. പ്രിയാഹ ശ്രോതാരഹ ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ലക്നൌനഗരസ്യ അലിഗഞ്ച് ക്ഷേത്രേ ഏകസ്യ ആപണസ്യ ഉപരി കാര്യരതേ കോച്ചിംഗ് ഇതി ശിക്ഷണകേന്ദ്രേ പ്രചണ്ഡഃ അഗ്നികാണ്ഡഃ അഭവത്, യേന ഛാത്രേഷു ആതങ്കഃ ഉത്പന്നഃ. കേചന വ്രണിതാഃ ജനാഃ ചികിത്സാലയേഷു പ്രവേശിതാഃ സന്തി. മൃതാനാം സംഖ്യ ഇദാനീമപി അസ്പഷ്ടാ അസ്തി. ഉത്തരപ്രദേശസ്യ ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പാഠകഃ തത്ര ആഗത്യ സ്ഥാനീയ പ്രശാസനേന ആരക്ഷകൈഃ എസ് ഡി ആർ എഫ് ദലൈഃ ച സഞ്ചാല്യമാനസ്യ ഉദ്ധാരകാര്യസ്യ നിരീക്ഷണം വിഹിതവാന്. സംസ്ഥായാഃ ഭവനസ്യാന്തഃ അഗ്നിഃ ഉദ്ഭൂതഃ തഥാ ദ്രുതഗത്യാ പ്രസൃതശ്ച.
ജനാ അന്തഃ ഇവ അവരുദ്ധാ അഭവൻ

0: സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി KM ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ

0: 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അങ്കണവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആറാം ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലോ ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീമെന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും ഇടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KCB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ഇന്ത്യയുടെ വിദേശനയ ലക്ഷ്യങ്ങൾക്ക് പുതിയ ഊർജം പകരുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം നിർണായകമായി. വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സന്ദർശനം വഴിയൊരുക്കി. ഫ്രാൻസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകളിൽ ആണവോർജ വികസനത്തിനും ബഹിരാകാശ ഗവേഷണത്തിനുമായിരുന്നു മുൻഗണന. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയ്ക്കാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയത്. ഫ്രാൻസിലെ ഏവിയനിൽ നടന്ന 3 ദിവസത്തെ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കാളിത്തമാണ് യൂറോപ്യൻ സന്ദർശനത്തിൽ സുപ്രധാന ദൌത്യം. ഇന്ത്യ പങ്കെടുത്ത 13-ാമത് G7 ഉച്ചകോടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ 7-ാം തവണയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഊർജം, ഭക്ഷ്യവിഭവം, ആരോഗ്യം, സൈബർ, സാമ്പത്തിക സുരക്ഷ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും അന്താരാഷ്ട്ര പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഔട്ട്റീച്ച് സെഷനിൽ ഇടപെട്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മനുഷ്യത്വത്തിനാണ് ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഈയൊരു ചിന്തയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും

അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതിരിക്കുന്നതാണ് ആഗോള ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ഇതിനാണ് ആദ്യമായി പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ മേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ കാണുന്നു.

ും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജമേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും US പ്രസിഡന്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ US കോമ്പാക്ട് പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ആഗോള സമാധാനം, സുരക്ഷ, വികസനം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് G7 ഉച്ചകോടികളിലെ രാജ്യത്തിന്റെ തുടർച്ചയായ പങ്കാളിത്തം. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധിയുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളി രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കിട്ടു. നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ആഗോള ഭൌമ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കുള്ള നിർണായക സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തി, ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സാന്നിധ്യം എന്നീ നിലകളിൽ ഇന്ത്യ G7 കൂട്ടായ്മയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ഇന്ത്യക്ക് വലിയ അവസരമൊരുക്കി. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ June 14 ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ആദ്യം പ്രത്യേക ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ മുന്നേറുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബഹിരാകാശ മേഖലയിലെ ദീർഘകാല പാരമ്പര്യം ഓർമ്മിപ്പിച്ച നേതാക്കൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര, ബഹിരാകാശ സുരക്ഷാ അവബോധം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. സിവിൽ ആണവോർജ്ജ രംഗത്ത് ഇന്ത്യയുടെ ശാന്തി നിയമം പ്രകാരം ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനത്തിലും ഫ്രാൻസ് സഹകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ്മാപ്പ് 2030 ഇന്ത്യയും ഫ്രാൻസും അംഗീകരിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളെ കോർത്തിണക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പ്രദർശനം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയും നവീന ആശയങ്ങളും യുവാക്കളുടെ ആഗ്രഹങ്ങളും മുൻനിർത്തി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്ന രാജ്യമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങൾ പരസ്പരം വ്യാപാരത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഏർപ്പെടാറുണ്ടെങ്കിലും ഇത്തരം താൽപര്യങ്ങൾക്കപ്പുറം സമാന കാഴ്ചപ്പാടിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ വിരളമാണ്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം അത്തരത്തിലുള്ള ഒന്നാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നവീന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജമേകും. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രശംസിച്ചു. Chandrayaan-3 പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങിയത് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയെ ഒരു മുൻനിര നവീകരണ ശക്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഡീപ് ടെക് നൂതനാശയ മികവ് ആഗോളതലത്തിലെത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി ഉൾപ്പെടെ 13 പ്രധാന മേഖലകളിൽ നിന്നുള്ള 120 ഇന്ത്യൻ നൂതനാശയക്കാരും 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ 500-ലധികം പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് CEOമാരും 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി. ഭൌമ നിരീക്ഷണം, ഗ്രഹപര്യവേക്ഷണം, വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ, സമുദ്ര നിരീക്ഷണം, മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്നിവയിൽ ISROയും ഫ്രാൻസിന്റെ CNES സഹകരണം തുടരും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൌമ നിരീക്ഷണ ദൌത്യങ്ങളിലൊന്നാണ് തൃഷ്ണ. പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുക, ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കുക, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അത്യാധുനിക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യ സന്ദർശനം. സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി June 14 to 16 വരെ സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സ്ലോവാക്യ 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്.
വ്യവസായം, ഓട്ടോമൊബൈൽ.

നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, റെയിൽവേ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകൾ സന്ദർശനത്തിൽ വിലയിരുത്തി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യാപാര കരാറുകളിൽ ഒന്നാണ് ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും പല വികസിത രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ സ്ലോവാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ഫിക്കോ ശക്തമായി പിന്തുണച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. നിർമ്മിത ബുദ്ധി വിഷയമാക്കി സ്ലോവാക്യൻ സർവകലാശാലയിൽ ഇന്ത്യ ചെയർ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, സൈബർ സുരക്ഷ, ശാസ്ത്ര ഗവേഷണം, മൊബിലിറ്റി, കുടിയേറ്റം, പുത്തൻ സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 11 കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യാ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം സാങ്കേതിക ലോകത്തെ ഈ വൻകിട വേദിയിലെത്തിയത്. ആഗോള സാങ്കേതിക വിദഗ്ധരും സ്റ്റാർട്ടപ്പുകളും അണിനിരന്ന വിവാടെക് വേദിയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക പുരോഗതികൾ ചർച്ചയായി. ഉൽപാദനം, നിർമ്മിത ബുദ്ധി, സമുദ്ര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി പ്രധാനമന്ത്രി പ്രമുഖ ഫ്രഞ്ച് വ്യവസായികളുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ വഴിതെളിച്ചു. G7 രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നവീകരണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇത് വഴിയൊരുക്കി. യൂറോപ്പിലെ പ്രമുഖ ശക്തികളുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത മാത്രമല്ല ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവിയും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം.

0: ആകാശവാണി.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: മനുഷ്യരെല്ലാം വ്യത്യസ്തരായ പോലെ അവരുടെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആവില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. അതിനാൽ എല്ലാവരെയും ഒരേ അളവുകോലിൽ അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട ലോകമല്ല മറ്റൊരാൾ കാണുന്നത്, നമ്മൾ അനുഭവിച്ച വേദനകളല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. വ്യത്യാസങ്ങളെ കുറ്റമായി കാണാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ സുന്ദരമാകുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. സംയോജിത കൃഷിയിൽ നേട്ടം കൊയ്യുന്ന വീട്ടമ്മയുമായി അഭിമുഖം. ഗാനം നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷി ചെയ്യാതിരിക്കാൻ പലരും പല അസൗകര്യങ്ങളും പറയാറുണ്ട്.

0: സമയക്കുറവ്, സ്ഥലപരിമിതി, ഇങ്ങനെ പല കാരണങ്ങൾ. എന്നാൽ കൃഷി ചെയ്യാനുള്ള മനസ്സും കൃഷിയോട് ഇഷ്ടവും ഉണ്ടെങ്കിൽ ഈ അസൗകര്യങ്ങളെയൊക്കെ മറികടക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശി ശ്രീമതി അനിത കാസിം അത്തരത്തിലുള്ള ഒരു കർഷകയാണ്. തന്റെ 6.5 സെന്റ് സ്ഥലത്ത് ടെറസിലും പറമ്പിലുമായി വൈവിധ്യമാർന്ന കൃഷികളാണ് അവർ ചെയ്യുന്നത്. മികച്ച ഒരു സംയോജിത കർഷകയായ അനിത കാസിമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിൽ ഒരു സംയോജിത കർഷക, സംയോജിത കൃഷിയിലോട് മുന്നോട്ട് വരുന്ന കർഷക അനിത കാസിം ചേരുന്നുണ്ട്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, താങ്കളൊരു സംയോജിത കർഷകയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? എത്ര സ്ഥലമുണ്ട് താങ്കൾക്ക്?
2: എനിക്ക് ഒരു 6.5 സെന്റ് സ്ഥലം, വീട് ഉൾപ്പെടെ ഒരു 6.5 സെന്റ് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ മാക്സിമം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ കൃഷികളും സംയോജിതമായിട്ട് ഞാൻ ചെയ്യുന്നു.
1: അപ്പൊ ഇതിന് വേണ്ടി ഒരു പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു, അതോ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ വന്നോ?
2: ഇല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ കൃഷി ആഗ്രഹമായിരുന്നു. കാരണം പഠിക്കുന്ന കാലത്ത് എനിക്ക് കൂടുതൽ പൂച്ചെടികളോടായിരുന്നു താല്പര്യം. അന്ന് റോസ വെറൈറ്റി ആയിരുന്നു എനിക്കിഷ്ടം. അപ്പൊ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കുറച്ചു വീതം പച്ചക്കറികള്, വളരെ കുറച്ചു വീതം പയറ്, വെണ്ട, വെള്ളം, അങ്ങനെ. അത് ജൈവികമല്ലായിരുന്നു അന്ന്, കൃഷിയെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു.
1: ഇപ്പോഴും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്?
2: ഇപ്പൊ പൂർണ്ണമായും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 വർഷമായി ഞാൻ കൃഷിയെ വളരെ ഗൗരവകരമായിട്ട് എടുത്തിട്ട്. അപ്പൊ ഒരു 10 ബാഗിലായിട്ട് ഞാൻ തുടങ്ങിയതാണ്. കാരണം ഈ വിഷം അടിച്ചു വരുന്ന പച്ചക്കറികൾ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും കഴിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവതി ആയതുകൊണ്ട് ഞാൻ ഒരു 10 ബാഗിലായിട്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 ബാഗുകളായിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് എനിക്ക് കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പല മീഡിയകളിലും ഇതിനെക്കുറിച്ച് പരതി, കിട്ടാവുന്ന അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ നേടിയെടുത്തു. ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നല്ല നല്ല കർഷകരിടുന്ന പോസ്റ്റുകൾ കണ്ടു. അവരുടെ ഓരോ പോസ്റ്റിനും കമന്റ്സ് നോക്കി മനസ്സിലാക്കി. അതിന് പ്രത്യേക ഒരു സമയം ഞാൻ മാറ്റിവെച്ചു. ഒരു ടിവിയോ സീരിയലോ സിനിമയോ ഒന്നും കാണാതെ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ ഞാനും ഈ പോസ്റ്റുകൾ ഓരോന്നായിട്ട്, എന്റെ ചെറിയ കൃഷിയുടെ പോസ്റ്റുകൾ ഓരോന്നായിട്ട് ഇട്ട്, അപ്പൊ അതിൽ വരുന്ന അപാകതകളും കാര്യങ്ങളും മറ്റുള്ളവർ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നെ. അതെ, നല്ലൊരു കൂട്ടായ്മ കിട്ടി. പിന്നെ നല്ല നല്ല കർഷകരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ കൃഷികൾ കണ്ടുപഠിച്ചു, അവരുടെ രീതികൾ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ കുറച്ചുകൂടെ പ്രചോദനം അതിനകത്ത് എനിക്കായി. അങ്ങനെ ഈ 10 ബാഗ് എന്നുള്ളത് 20ആയി 30ആയി ഇന്നൊരു 750 മുകളിൽ ബാഗുകളിലായിട്ട് ഞാൻ എത്തി നിൽക്കുന്നു. ഗ്രോ ബാഗ്, ചട്ടിയുണ്ട്, വലിയ ഡ്രമ്മുകളുണ്ട്. അങ്ങനെ എന്റെ ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യമാണോ
1: അതെല്ലാം
2: ഇതെല്ലാം എന്റെ ടെറസിൽ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട് പ്ലാന്റ്സും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം താഴെ താഴെയാണ്. വീട് കഴിഞ്ഞുള്ള കുറച്ച് സ്ഥലത്ത് 3 തെങ്ങുണ്ട്, നല്ലോണം ഫലം തരുന്ന തെങ്ങാണ്. നല്ല എണ്ണം നോക്കിയാണ് നട്ടത്. അതെന്റെ ഫാദർ, എനിക്ക് അന്ന് തെങ്ങിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പൊ അന്ന് കുഴിച്ചു വെച്ച് തന്നു. പിന്നെ ഇപ്പൊ പരിപാലിച്ച് നമ്മള് നന്നായിട്ട് നോക്കുന്നു. പിന്നെ അബിയു ഉണ്ട്, സപ്പോട്ട, പിന്നെ സീതപ്പഴം, ലൂബി, വിയറ്റ്നാം എർലി പ്ലാവ്, J33 പ്ലാവ്, കപ്പ, അങ്ങനെ നമ്മുടെ ബാക്കി കിടക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം വെക്കാവോ അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് താഴെ എനിക്ക് പച്ചക്കറി നടാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ല. പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞളൊക്കെ താഴെ നട്ടിട്ടുണ്ട്, കൂവ പോലുള്ള സാധനങ്ങളൊക്കെ. അത് തണൽ മതിയല്ല, അതിന് വെയിൽ വേണ്ട. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് മട്ടുപ്പാവിലാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോഴിയും മറ്റു കാര്യങ്ങളും
2: എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, ചെറുതനീശയുണ്ട്, വൻതനീശയുണ്ട്, മീനുണ്ട്, മഷ്റൂം, ലവ് ബേർഡ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ കൃഷികളും ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പോ എന്ന് വെച്ചാല് എന്റെ വീട്ടില് വേസ്റ്റ് ആയിട്ട് ഒരു സാധനങ്ങളും എനിക്ക് കളയാനില്ല. കാരണം വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ അടുക്കള കമ്പോസ്റ്റ് ആക്കുന്നു. അടുക്കള കമ്പോസ്റ്റിൽ ഇടുമ്പോഴത്തേനും അവിടെ വരുന്ന ചെറിയ പുഴുക്കൾ, സോൾജർ ഫ്ലൈയുടെ ലാർവകളെ ഞാൻ എൻ്റെ കോഴികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു, മീനിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. ഇതൊന്നാന്തരം പ്രോട്ടീൻ ഉള്ള സമ്പുഷ്ടമായ
1: കമ്പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ സോൾജർ ഫ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്.
2: സോൾജർ ഫ്ലൈയും യൂസ് ചെയ്യും. പിന്നെ അതിനകത്തൊരു പൊടിയിടും, ഇനോക്കുലം കൂടെ ഇടും. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വേസ്റ്റ് വെളിയിൽ വെക്കുമ്പോൾ സോൾജർ ഫ്ലൈ നോർമലായിട്ട് അതിനകത്ത് വന്ന് മുട്ടയിടും. ആ വേസ്റ്റാണ് നമ്മൾ ഈ ബാഗിനകത്ത് തട്ടുന്നത്. അപ്പൊ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് യൂസ് ഉണ്ട് അവരെ കൊണ്ട്. അപ്പൊ ഇത് ഇതിനകത്ത് കിടന്നപ്പോൾ കമ്പോസ്റ്റിംഗ് എളുപ്പത്തിലാകും. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് ഈ പുഴുക്കളെ പെറുക്കിയെടുത്ത് എന്റെ കോഴികൾക്ക് കൊടുക്കാം, മീനിന് കൊടുക്കാം. തീറ്റ ഒരു പരിധി വരെ എനിക്ക് ലാഭിക്കാം. വളരെ ഫാസ്റ്റ് ഗ്രോത്താണ്. ഞാൻ ഗിഫ്റ്റ് തിലാപ്പിയാണ് ഇട്ടേക്കുന്നത്.

0: ഒന്നര മാസം കൊണ്ട് ഞാനൊരു 600 ഗ്രാം വെളുപ്പത്തിൽ വിളവെടുത്തു. ആ ഫസ്റ്റ് ടൈം തന്നെ. ഇപ്പൊ സെക്കൻഡ് ടൈം വീണ്ടും
1: ഇട്ടിരിക്കുന്നു.
0: കുളം വളരെ 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. എങ്കിൽ പോലും 45 മീനേ ഇട്ടിട്ടുള്ളൂ. എന്റെ ആവശ്യത്തിനുള്ള മീൻ ഓടി ചെന്നൊരു ഫ്രഷ് മീൻ പിടിച്ചെടുത്ത് കറിയാക്കാനും ഫ്രൈ ആക്കാനും ഒക്കെ അതിന്റെ ഒരു രുചിയൊന്നും പ്രത്യേകതയല്ല. പുറത്തൊന്നും മേടിക്കുമ്പോൾ ഈ കീടനാശിനികളും ഒക്കെ ഇട്ടല്ലേ, ഫോർമലിനൊക്കെ ഇട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊരു അതിനുവേണ്ടി കോഴി BV380 ആണ്. 360 ദിവസം മുട്ടയിടുന്ന കോഴിയാണ്. കൃത്യമായ രീതിയിലൊരു പരിചരണം, അതായത് 100 ഗ്രാം തീറ്റ ഒരു കോഴിക്ക് 20 ഗ്രാം ഇല. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ മുട്ടയിടുന്നു. പിന്നെ ഫ്രഷ് മുട്ട കിട്ടുന്നു. നമുക്ക് ഉപയോഗത്തിന് ശേഷം ബാക്കി വന്ന മുട്ടകൾ ഞാൻ വിൽക്കുന്നു, നല്ല വിലയിൽ തന്നെ വിൽക്കുന്നു. പിന്നെ അതിന്റെ വളം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഈ വളം ഞാൻ കൃഷിക്ക് വേണ്ടി മുകളിലേക്ക് ഉപയോഗിക്കുന്നു. കോഴികൾക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ, അതിനകത്ത് നിന്ന് പൊട്ടിച്ച് കളയുന്ന പന്നി ഇലകളും ഇതുമൊക്കെ കോഴിക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സംയോജിതമായ രീതിയിലാണ്.
1: എത്ര കോഴികളുണ്ട്?
0: കോഴികൾ 16 എണ്ണം ഉണ്ട്.
1: നമ്മുടെ ആവശ്യത്തിനുള്ള,
0: നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരും. എല്ലാ ദിവസവും മുട്ടയിടുമ്പോൾ നമ്മളെല്ലാ ദിവസം, ഞങ്ങള് ഒരു 4 മെമ്പേഴ്സ് ആണ് വീട്ടില്. ഈ 4 മെമ്പേഴ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുട്ട നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത് ആവശ്യക്കാർ വരുന്നുണ്ട്. പച്ചക്കറിക്കും ആവശ്യക്കാരുണ്ട്, മുട്ടയ്ക്കും ആവശ്യക്കാരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ.
1: മഷ്റൂമിന്റെ കാര്യം പറഞ്ഞ്,
0: മഷ്റൂം ചിപ്പിക്കൂണാണ്. ഒരു 10 ബാഗുകളിലായിട്ട് ഞാൻ ഇപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് മാത്രം ചെയ്യുന്നു. ഇനിയിപ്പം കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിഭവനിൽ നിന്ന് ഒരു സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 80 ബെഡ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഉടനെ നമുക്ക് പെല്ലറ്റും സ്പൂണും ഒക്കെ കിട്ടും. അപ്പൊ അതിനെല്ലാം റൂമെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു ചെയ്യാനായിട്ട്.
1: അപ്പൊ ഈ പെല്ലറ്റാണോ യൂസ് ചെയ്യുന്നത്?
0: വൈക്കോലിനെക്കാട്ടിലും വൈക്കോലിനും ഈസിയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്നെ പോലെ സ്ഥല പരിമിതിയുള്ള ആൾക്കാർക്ക് പെല്ലറ്റ് കൂടുതൽ നല്ലതാണ്. കാരണം എനിക്കിപ്പോ വൈക്കോലാണെങ്കിൽ അത് നമ്മൾ വാഷ് ചെയ്യണം, അതൊന്ന് പിഴിഞ്ഞെടുത്തൊന്ന് തണലിൽ ഉണക്കിയെടുക്കണം, അതിനൊന്നുമുള്ള സൗകര്യം. ഈ 6.5 സെന്റ് എന്ന് പറയുമ്പോൾ സാറിന് അറിയാവല്ലോ എത്രമാത്രം കാണുമെന്നുള്ളത്. മുകളിലാണെങ്കിൽ ഒട്ടും സ്ഥലമില്ല, കാരണം അവിടെ ചെറുസ് മുഴുവൻ പച്ചക്കറികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
1: കൂണ്ട വിത്തൊക്കെ,
0: കൂണ്ട വിത്തൊക്കെ നമുക്ക് കൃഷിഭവൻ തരും.
1: അപ്പം കൂണ് എന്ന് പറഞ്ഞാൽ എളുപ്പം ചിപ്പിക്കൂണാകുമ്പോൾ അധികം നാളെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അത് ഡിസ്പോസ് ആവുന്നുണ്ടോ?
0: ഇപ്പൊ നമ്മുടെ ആവശ്യം ഒരു 10 ബാഗിലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യം വന്ന് ഇതുപോലെ പച്ചക്കറി ചോദിക്കുന്നവർ ബാക്കി ചോദിക്കുവാണെങ്കിൽ അത് കൊടുക്കാറുണ്ട്.
1: ഈ കൂണിന്റെ വല്ലതും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അത് ഈസി ആയിട്ട് അങ്ങ് പോകുവാണോ?
0: രോഗങ്ങളോ അങ്ങനെ വന്നിട്ടില്ല.
1: ഇതിന്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു?
0: ആ, കൂൺ കൃഷിക്ക് ഞാൻ ട്രെയിനിങ് പല ക്ലാസ്സുകളിലും പ്രൈവറ്റ് ആയിട്ടും പോയി, പിന്നെ കൃഷിഭവന്റെ കീഴിലുള്ള പല ക്ലാസ്സുകൾക്കും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു.
1: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ് മറ്റുള്ളവർ ചെയ്യുന്ന പോയി കാണുക, ഇതൊക്കെ.
0: അതെ അതെ, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൃഷി പാഷനായിട്ട് മനസ്സിലുള്ളവർക്ക് ഭയങ്കര ഒരു പ്രചോദനമാണത്. അത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അവർ ചെയ്യുന്ന രീതികള് നമ്മൾക്കൊന്നും അറിവില്ലായ്മയിലല്ലേ നമ്മൾ വരുന്നത്. അപ്പം ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് മാക്സിമം. വൺതേനീച്ച 3 എണ്ണമാണ് ഉള്ളത്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ 3 എണ്ണം ഇനിയിപ്പോ ഉടൻ തന്നെ ഡിവിഷൻ ചെയ്ത് ഒരു 6 എണ്ണം ആക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. 1 എണ്ണം ടെറസിലാണ് വെച്ചേക്കുന്നത്, മെയിൻലി ഫോർ പോളിനേഷൻ. എന്റെ ചെടികളിൽ നിന്ന് മാക്സിമം എനിക്ക് വിളവ് കിട്ടണം, എന്റെ തെങ്ങിൽ നിന്ന് മാക്സിമം തേങ്ങ കിട്ടണം, അതാണ് എന്റെ ഉദ്ദേശം. തേനും കിട്ടുന്നുണ്ട്, ഒരു കൂട്ടിൽ നിന്ന് 5 കിലോ വീതം തേൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. അതുപോലെ ചെറുതേനീച്ചയുണ്ട്, ചെറുതേനീച്ച ഒരു 7 പെട്ടി ചെറുതേനീച്ചയുണ്ട്. അപ്പൊ അതിൽ നിന്ന് തേൻ എടുക്കാൻ തുടങ്ങിയില്ല, ഒരു 1 ഇയർ ആവുമല്ലോ
1: ചെറുതേനീച്ച.
0: എന്റെ പരിചരണം ഇല്ലാതെ വളർന്നോളും. പക്ഷെ എന്റെ പിന്നെ സിറ്റ് ഔട്ടില് ചെറുതേനീച്ച ഓൾറെഡി നേരത്തെ ഉണ്ട്. അവിടെ ഞാൻ കെണി വെച്ച് ചെറുതേനീച്ച കൂട്ടിലാക്കും. എന്നിട്ട് ഇതായി കഴിയുന്ന സമയത്ത്
1: അതിന്റെ ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
0: അത് നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ
1: ഒരു പ്രാവശ്യം അതിന്റെ ഒരു നാക്ക് കിട്ടിയാ പിന്നെ ഈസിയാ.
0: നമ്മൾ ഈ ട്യൂബ് വഴി അതിനെ എടുത്ത് കൂട്ടിലാക്കി റാണി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു സെപ്പറേറ്റ് കോളനി ആയിട്ട് മാറ്റി.
1: അപ്പൊ ഈ 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തമാക്കി?
0: അല്ല, 4 എണ്ണം 2-3 എണ്ണം അങ്ങനെ എടുത്തതാ. ബാക്കി ഞാന് പിന്നെ ഓരോ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേന് അവിടുന്ന് 2000 രൂപ ഒരു കൂടുന്നെങ്കിൽ 1000 രൂപയ്ക്ക് സബ്സിഡി ആയിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
1: പിന്നെ നമ്മള് പച്ചക്കറിയിലോട്ട് വന്നാല് മട്ടുപ്പാവിലാണ് പ്രധാനമായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നല്ലേ. അപ്പം ജൈവ രീതിയിലാണ് ചെയ്യുന്നെന്ന് പറയുമ്പം വളങ്ങള്, കീടനാശിനികള് ഇതൊക്കെ സ്വന്തം തന്നെ?
0: അതെ, ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ജൈവിക രീതിയിൽ തന്നെ പറയാം. ഇതിനുള്ള എല്ലാവിധ വളങ്ങള് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ.
1: ഒന്ന് കമ്പോസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു,
0: കമ്പോസ്റ്റിംഗ്, അതായത് മണ്ണിര കമ്പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ഒരു ഡ്രമ്മിലാണ് ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റിംഗ്. കരിയിലെ കമ്പോസ്റ്റ്, അത് ഒരു കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് റിങ് പോലെ ആക്കിയിട്ട് കരിയില അതിനകത്ത് കമ്പോസ്റ്റ് ചെയ്തു, ഈ കോഴിവളം കൂടെ അതിനകത്ത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്ത്, അങ്ങനെ ഒരു കമ്പോസ്റ്റിംഗ്. പിന്നെ അടുക്കള കമ്പോസ്റ്റിംഗ്, ഈ 3 രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സബോളയുടെ തൊലിയും മുട്ടത്തോടും ഒക്കെ നമുക്കറിയാവുന്നിടത്തുനിന്നൊക്കെ കളക്ട് ചെയ്തെടുത്ത് അതും ഒരു കമ്പോസ്റ്റ് ആയിട്ട് ഞാൻ.
1: അതെങ്ങനെ ചെയ്യുന്നത്? മിക്കവാറും നമ്മൾ

0: നോർമൽ കമ്പോസ്റ്റിംഗിൽ ഈ സവാലയുടെ തൊലി ഇട്ടാൽ തന്നെ അത്
1: അത് കുറച്ച് കഴിയും. അതിപ്പോ ഇനോക്കുലം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതിന് മുട്ടത്തോട് പൊടിച്ചിടും. അപ്പൊ അത് കുറെ കഴിയുമ്പോഴത്തേനും ഒരു കമ്പോസ്റ്റ് രീതിയിലാകും. ആദ്യം മണ്ണൊരുക്കം തൊട്ട് പറയാം. കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്യുക. ഏത് മണ്ണിലാണോ നമ്മൾ കൃഷി ചെയ്യുന്നത് ആ മണ്ണ് ട്രീറ്റ് ചെയ്യുകയാണ് പ്രധാനം. അതായത് മണ്ണ് കുമ്മായം ഇട്ടൊരു നല്ലോണം മിക്സ് ചെയ്ത്, അപ്പോൾ ഒരു ബാഗ് രൂപ ബാഗ് മണ്ണാണ് ഒരു പിടി കുമ്മായം, അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഒരു പുട്ടുപടിയുടെ പരുവത്തിൽ അത് നനയ്ക്കും. അതായത് നമ്മൾ മണ്ണിങ്ങനെ പിടിക്കുമ്പം ഒരു ഉരുള പോലെ വന്നാൽ വെള്ളം ഇറ്റ് വീഴുകയും ചെയ്യില്ലേ, ആ രൂപത്തിൽ നമ്മൾ മണ്ണിനെ ആക്കി ഇത് നല്ലോണം ഇളക്കി ഒരു ട്രാൻസ്പെയറൻറ്റ് ഷീറ്റ് കൊണ്ട് നന്നായിട്ട് മൂടി ചുറ്റും എയർ ടൈറ്റ് ആക്കും. ഒട്ടും എയർ കയറാത്ത രീതിയിൽ ആക്കി നല്ല വെയിലത്ത് ഒരു 40 ദിവസം ഇട്ടേക്കും. ഈ മണ്ണ് അങ്ങനെ അവിടെ കിടന്ന് സർവ്വവിധ കീടങ്ങളും രോഗാണുക്കളും എല്ലാം അതിനകത്ത് നിന്ന് നശിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മായം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ പി എച്ച് നല്ല കൺട്രോളാകും. അപ്പോൾ ആ മണ്ണ് ഒരു ചട്ടി എടുത്താൽ 1:1:1 എന്ന അനുപാതത്തിൽ ചാണകപ്പൊടിയോ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളോ, ഒന്നിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ അടുക്കള കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിവള കമ്പോസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ ഞാൻ വേറൊരു മീഡിയം ആയിട്ട് ചേർക്കുന്ന ഉമിയാണ്. ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി ഉമി, ഒരു ചട്ടി വള, ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് സ്യൂഡോമോണാസ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രോബാഗിൻ്റെ അടിയിൽ നല്ലവണ്ണം കരിയിലയിട്ട് ശേഷം പകുതി ഭാഗം മാത്രം ഇത് നിറയ്ക്കുന്നു. നിറച്ച് ഇത് നല്ലവണ്ണം നനച്ച് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ആണ് നാലില പരുവത്തിലുള്ള തൈകൾ ഇതിനകത്ത് നടുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് നേരം സ്യൂഡോമോണാസിൽ മുക്കി വെക്കും. മുക്കി വെച്ചതിന് ശേഷം ഇതിന്റെ നടുവിലൊരു ചെറിയ കുഴിയെടുത്ത് ഒരു നുള്ളു വാം അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ചെടികൾ
0: നടുന്നത്.
1: അതെ, എല്ലാവിധ
0: ജീവാണുക്കളും
1: കൊട്ടാരക്കര ഗവിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും.
0: വാം എത്ര ഇടും?
1: വാം ഒരു നുള്ള്, ഒരു ചെറിയ ടീസ്പൂൺ വിത്ത് പാകാനാണെ ഒരു നുള്ള്. മറ്റേ ചെടികൾക്കാണെങ്കിൽ ഒരു ചെറിയ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണില്ലേ, അതിനൊരു സ്പൂൺ ഇട്ട് ആണ് ഇത് നടുന്നത്. എന്നിട്ട് ഈ ചെടികൾ തണലത്ത് തന്നെ കീപ്പ് ചെയ്യും. ഇത് വേരൊന്ന് പിടിച്ചതിന് ശേഷം നല്ല വെയിലിൽ നല്ല ഇടയകല വിട്ട് നല്ലവണ്ണം സൂര്യപ്രകാശം ഓരോ ചെടിക്കും കിട്ടത്തക്ക രീതിയിൽ ഇവരെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ചെടികൾ ഒരു 10 ദിവസത്തിന് ശേഷം വളങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത്. പിന്നീട് കൊടുക്കുന്ന വളങ്ങളെല്ലാം സ്ലറി രൂപത്തിലുള്ള വളങ്ങളെ കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ ആ ഒരു സമയം കൊടുക്കുന്ന ഖരരൂപത്തിലുള്ള വളങ്ങളെ കൊടുക്കത്തുള്ളൂ, പിന്നീട് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ. അത് മെയിൻലി കടലപ്പിണ്ണാക്കിന്റെ സ്ലറിയും കോഴിവള സ്ലറിയും, ഈ രണ്ട് സ്ലറികളാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇത് എത്ര ഇടവേളയിലാണ് കൊടുക്കുന്നത്?
1: ആഴ്ചയിൽ 2 തവണ കൊടുക്കും. ഈ കടലപ്പിണ്ണാക്കിന്റെ സ്ലറി എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പച്ചച്ചാണകം, പിന്നെ ഒരുണ്ട ശർക്കര, മുരിങ്ങയില, നമ്മുടെ ശീമക്കൊന്നയില, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 7 ദിവസം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 2 നേരം ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് 1/2 വെള്ളം ചേർത്ത് ചെടികൾക്ക് നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ഈ കോഴിവള സ്ലറി ആണെങ്കിൽ പച്ചക്കോഴി കാഷ്ടം നമ്മളെടുത്ത് 1/2 ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കും. നിറയെ വെള്ളം ഒഴിച്ച് ഇതേ പ്രോസസ്സ് 7 ദിവസം വെച്ച് ഗ്ലൂക്കോസ് ഡയറക്ഷനിൽ 2 നേരവും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് വളരെയധികം നേർപ്പിച്ച്, എത്രയും നേർപ്പിക്കാം അത്രയും നേർപ്പും, കാരണം കോഴിവളം ചൂടാണ്. പുളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറും, എങ്കിൽ പോലും നന്നായിട്ട് നേർപ്പിച്ച് ചെടികൾ കൊഴിച്ചു. ഇത് നല്ല സൂപ്പർ ഒരു വളമാണ്. പിന്നീട് കൊടുക്കുന്നത് ഫിഷമിനോ കൊടുക്കും, അതും സ്വന്തമായിട്ട് ഉണ്ടാക്കുക. 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര. അപ്പോൾ മത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു, ശർക്കര പൊടിക്കുന്നു, ഇത് ലെയർ ലെയറായിട്ട് കുപ്പികളിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കും. 45 പക്കം ഇതിനകത്തുനിന്ന് അരിച്ചെടുത്ത് നമ്മൾ ബാക്കി പിശിട്ട് കളയും. വേറെയും വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വല്ലതും ഇടും. ലിക്വിഡായിട്ടുള്ള സാധനം 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കും. 5 ml ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എഗ്ഗമിനോ, എഗ്ഗമിനോ ഇതേ പ്രോസസ്സ് തന്നെ. 1 മുട്ട, അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള നാരങ്ങാനീര്, പിന്നെ 1 25 ഗ്രാം ശർക്കര, ഇത് 1 ബോട്ടിലിൽ ഇട്ടിട്ട് അടച്ചു വെക്കുന്നു. 45 ദിവസം കഴിഞ്ഞ് ഇതും എടുത്ത് ഇതേ പ്രോസസ്സ് തന്നെ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെടികൾ ഇഷ്ടംപോലെ പൂക്കാനും കായ്ക്കാനും പൂക്കൾ കായകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും
0: റെഗുലർ ആയിട്ട് കൊടുക്കുമ്പോൾ കീടങ്ങളും മൃഗങ്ങളും
1: ഒന്നും വരില്ല. പിന്നെ കൊടുക്കുന്നത് മോര് ശർക്കര. 1/2 ലിറ്റർ തൈര് മോരാക്കി ഒരുണ്ട ശർക്കര ഇട്ട് വെക്കുന്നു, 3 ദിവസം വെക്കുന്നു. 3 പക്കം നമുക്കിത് എടുത്തിട്ട് അതിനകത്ത് നിന്ന് 30 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് സ്പ്രേ ആയിട്ട് കൊടുത്താൽ കീടനാശിനിയുമാണ്, ചെടികൾ പുഷ്പിക്കാൻ ഭയങ്കര ഒരു ഉത്തേജകമാണിത്. പിന്നെ ചെയ്യുന്ന ഒരു വളം എന്ന് വെച്ചാൽ പഴത്തൊലി, ശർക്കര, തേങ്ങാവെള്ളം, ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ട് വീട്ടിൽ കളയുന്ന സാധനങ്ങളാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് ഒരു സാധനം പോലും ഞാൻ കളയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ കുപ്പിയിൽ അടച്ചു വെക്കുന്നു, അതിലൊരു ശകലം ഈസ്റ്റ് ഇട്ട് വെക്കുന്നു, ഇതും ചെടികള്.

0: പൂക്കാറാവുന്ന സമയത്ത്, അതതിൻ്റെ വളർച്ച കഴിഞ്ഞ് ഇനി മുട്ടിടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. തക്കാളിക്കും മുളകിനും എല്ലാത്തിനും, പ്രത്യേകിച്ചും തക്കാളിയിലും മുളകിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.
1: അങ്ങനെ
0: നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, അതുപോലെ നമ്മൾ ചെടികളെ നോക്കണം. നോക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫലം അവർ നമുക്ക് തിരിച്ചു, നമ്മളോട് ആ സ്നേഹം ഫലങ്ങളിലൂടെ നമുക്ക് തിരിച്ചു തരും. അതിൽ എല്ലാ ദിവസവും ഒരു കൃത്യമായ പരിചരണം അവർക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും കൃഷി ഒരു നഷ്ടമാവില്ല. എൻ്റെ അനുഭവത്തിലാണ്, എൻ്റെ കുഞ്ഞ് ടെറസിൽ നിന്ന് കിട്ടുന്ന വിളവുകൾ അതിന് ഉദാഹരണമാണ്.
1: ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി വളങ്ങളെല്ലാം ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു, ഇതെല്ലാം ഉണ്ടാക്കുന്നു, ഒരു കാര്യവും വേസ്റ്റ് ആക്കുന്നില്ല. താങ്കളുടെ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നുണ്ടോ? താങ്കളുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ടോ?
0: ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. എന്റെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർ ചോദിക്കണം. അവരിലൊക്കെ ഞാൻ സമയം കണ്ടെത്തി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതേ പ്രോസസ്സുകൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി.
1: ഇങ്ങനെ എല്ലാവരും ചെയ്താൽ എനിക്ക് തോന്നുന്നു സ്വന്തം ആവശ്യത്തിനുള്ള
0: പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി എന്തെങ്കിലും പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട്, പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും സമയാസമയങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും.
1: ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന്
0: ഞാൻ നേടിയെടുത്ത അറിവുകളാണ്. പിന്നെ ഇതിനൊക്കെ കീടങ്ങളുടെ ഇതിന് വേണ്ടി ഞാൻ ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മറ്റേ ബുവേറിയ, വെർട്ടിസീലിയം, സ്യൂഡോമണാസ്, ട്രൈക്കോഡർമ, വാമ ഇങ്ങനെയുള്ള ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും
1: വരത്തില്ല
0: എന്നുള്ളതാണ്. അതായത് ചെടിക്ക് രോഗം വരാൻ, ഞാൻ പറഞ്ഞില്ലേ, 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് വളപ്രയോഗവും കീടനിയന്ത്രണവും നമ്മൾ തുടങ്ങിയിരിക്കണം. അപ്പൊ അങ്ങനെ അത് കൃത്യമായ ഒരു ഇടവേളകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരത്തില്ല. പിന്നെ മഞ്ഞക്കെണി, നീലക്കെണി, ഇതൊക്കെ ഞാൻ തൂക്കിയിട്ടുണ്ട് ചെറിയ പ്രാണികളെ അട്രാക്ട് ചെയ്യാനും ഒക്കെ. പിന്നെ ഫെറമോൺ ട്രാപ്പ്, മറ്റേ കൈച്ച പോലെയുള്ളതിനെ അട്രാക്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു നിരീക്ഷണം.
1: അപ്പൊ അനിതാജി, താങ്കളുടെ ഇത് കേട്ടിട്ട് തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നു. എല്ലാ കാര്യവും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവിധ കെണികളും ഉണ്ട്, ജൈവവളങ്ങളും ചെയ്യുന്നുണ്ട്, പിന്നെ പറഞ്ഞ മണ്ണൊരുക്കമൊക്കെ എല്ലാം കൃത്യമായിട്ട്. അപ്പൊ ഇതൊക്കെ നേരായിട്ട് ഒരു നല്ല സയന്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രീയ രീതിയിൽ തന്നെയാണ് താങ്കൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് താങ്കൾക്ക് അത്
0: കിട്ടുന്നുണ്ട്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ച കേൾക്കുന്നവർക്കും നല്ലൊരു പ്രചോദനം കിട്ടും. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി തന്നെ നമുക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: ഊർജസ്വരയായ കൃഷിയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഈ കർഷകയുടെ വാക്കുകൾ എത്ര പ്രചോദനമാണ് നൽകുന്നത് അല്ലേ? അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റുന്ന ഇത്തരം കർഷകർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന ശ്രീമതി അനിത കാസിമുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി അനിത കാസിമിന്റെ ഫോൺ നമ്പർ 9497324254.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പണ്ടൊക്കെ എണ്ണ തേച്ച് കുളി മലയാളികളുടെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. ദിവസവുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന്റെ സർവീസിംഗിന് വേണ്ടി തീർച്ചയായും മാറ്റിവെക്കണം. തലയിൽ, പാദത്തിൽ, ചെവിയിൽ ഇവിടൊക്കെ വിശേഷിച്ചും എണ്ണ തേക്കണം. എണ്ണയിട്ട് തലയ്ക്ക് സ്വല്പം മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിൽ, മുടി മുറിഞ്ഞു പോകൽ, മുടി നരയ്ക്കൽ ഇവയൊക്കെ ഒരു പരിധിവരെ തടയാനും സാധിക്കും. അടുത്തതായി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വഹിക്കുന്ന പാദങ്ങൾക്കും മുട്ടുകൾക്കും എണ്ണയിട്ടൊരു ശുശ്രൂഷ. തീർച്ചയായും അത് നിങ്ങളുടെ പാദങ്ങളുടെ ക്ഷീണം തീർക്കുകയും വിണ്ടുകീറൽ മാറ്റുകയും ബലം കൊടുക്കുകയും ഇതിനെല്ലാം ഉപരി നല്ല ഉറക്കത്തെ തരികയും ചെയ്യും.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതി

0: യുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഉത്തരം ഇതാണ്, യോജിച്ച കാലാവസ്ഥയിൽ പൂമ്പൊടിയുടെയും നെറ്ററിന്റെയും ലഭ്യതയ്ക്കനുസരിച്ച് നല്ല വളർച്ചയുള്ള ഒരു തേനീച്ച കോളനി 2 മുതൽ 2.5 മാസം കൊണ്ടുവരെ വിഭജിക്കാൻ കഴിയും. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,000 രൂപ, വടകര 23,400 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 12,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000, പാലക്കാട് 21,000 രൂപ, പൊന്നാനി 14,500 രൂപ, കോഴിക്കോട് 14,500 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,000 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,300 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ, മാനന്തവാടി പുതിയത് 34,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,500 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 8,900 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 6,700 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,400

₹800, മാനന്തവാടി 2200. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2700. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5500, കോഴിക്കോട് 5200, മാനന്തവാടി പാണ്ടി 4900. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17000, കോഴിക്കോട് 13000. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 730, മാനന്തവാടി ലഗോൺ 740. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 8500, മാനന്തവാടി 7200. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4440, കോഴിക്കോട് 4400, മാനന്തവാടി 4450. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16000, മാനന്തവാടി 16000. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4200, മഞ്ചേരി 2200, കോഴിക്കോട് 4300, മാനന്തവാടി 3400. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18300, പാലക്കാട് മട്ട 4700, ബോധന 3750. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18700, മട്ട 4600, കുറുവ 4500. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4500, പൊന്നി 3800, പാലക്കാടൻ ജയ 4200, AP1 4200, ബോധന 3700. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7000, മാനന്തവാടി 6800. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2500. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴ പെയ്തു. ചേർത്തലയിൽ 8 സെൻറ്റിമീറ്ററും ഇരിക്കൂറിൽ 7 സെൻറ്റിമീറ്ററും കൊച്ചി തൊടുപുഴ കൂത്താട്ടുകുളം എന്നിവിടങ്ങളിൽ 6 സെൻറ്റിമീറ്റർ വീതവും മഴ പെയ്തു. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. കേരളത്തിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രി

0: യുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയേർഡ് മേജർ ജനറൽ ആമിർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമിർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CISF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെൻഡി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CISF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൗൺസിലിംഗ് നൽകുന്ന CISF പ്രൊജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: ജവാനോ കാ കല്യാൺ ഔർ ഉൻകെ പരിവാർക്ക് സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രി ജി കി സർക്കാർ കി സർവോച്ച പ്രാധാന്യമേ ഏക ഹൈ. ജവാനോ കെ മാനസിക തനാവ് കോ ദൂർ കർനെ ഔർ ഉൻകാ മനോബല് ബനായ രഖ്നെ കെ ലിയെ CISF കാ പ്രൊജക്ട് മൻ ഹജാരോ കർമ്മിയോ ഔർ ഉൻകെ പരിവാരോ കി കൗൺസിലിംഗ് കർ റഹാ ഹൈ.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന രണ്ടു വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യ നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GV രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K. മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനം

0: പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം April 1 മുതൽ 2031 March 31 വരെ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ ചടങ്ങിൽ. ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.

എവർഗ്രീൻ ഡ്യുവറ്റ്സിലാദ്യം വിജയ് യേശുദാസും മധുശ്രീ നാരായണനും പാടിയ ഗാനം. ചിത്രം കാപ്പിരിത്തുരുത്ത്. ഗാനരചന മേപ്പള്ളി ബാലൻ. സംഗീതം റഫീഖ് യൂസഫ്.

ശ്രേയ ഘോഷാലും ഹനാൻ ഷായും പാടിയ ഗാനം. ചിത്രം മാജിക് മഷ്റൂംസ്. വരികൾ ബി കെ ഹരിനാരായണൻ. ഈണം നാദിർഷാ.

എവർ ഗ്രീൻ ഡ്യുവറ്റ്സിൽ അടുത്ത ഗാനം ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയത്. ചിത്രം കരിമ്പ്. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം ശ്യാം.

എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് മൻസൂർ അഹമ്മദ് ഈണം നൽകി. അഭിജിത്ത് വിജയൻ പാടിയ ഗാനം. ചിത്രം ആകാശമിട്ടായി.

എസ്ര എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ഹരിചരൺ. ഗാനരചന ബി കെ ഹരിനാരായണൻ. ഈണം രാഹുൽ രാജ്.

വിജയ് യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം, ചിത്രം യക്ഷിയും ഞാനും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയ്ക്ക് ഈണം നൽകിയത് സാജൻ മാധവ്.

വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ദേവ് ജ്യോതി മിശ്ര സംഗീതം നൽകി. ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം. ചിത്രം കൽക്കട്ട ന്യൂസ്.

പദ്ധതികൾ ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ

ആളുകൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതൻറ്റിക്കേഷൻ വഴി ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNലാണ് ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 തൊട്ട് 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്

0: എളുപ്പമാണ്. ജി എസ് ടി രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ ജി എസ് ടി നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. രണ്ടാമത്, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50 താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50 മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5 അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ജി എസ് ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വാക്കൌട്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് ഉള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയതിൽ ഭൂരിഭാഗം ഫോണുകളും സിമ്മും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSEക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും.

0: ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 14 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16നും 18നുമിടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് ഭത്തർ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് 1-3 3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കും. കരാർ നേടിയ C ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൗജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനം നടത്തുന്നവർ ഈഗിൾസ് FC പോർട്ടൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിൽ മിന്നലേറ്റ യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം CLIFൽ സംഘടിപ്പിച്ചു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയതിനു ശേഷം ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്തവരുടെ എണ്ണം 31 ദശലക്ഷം കവിഞ്ഞു. ആപ്പിന്റെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം പഴവിള രമേശന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടിയത് ചിത്രം മാളൂട്ടി.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്, അല്പസമയത്തിനകം സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Market 24 carat gold was trading 1.2% up at 1,49,360 rupees per 10 grams, while silver was trading 2.3% higher at 2,39,260 rupees per kilogram a short while ago. With Intakhab's report, Lalima Aneja Dang for Akashwani News.
1: On to sports. In shooting, India added four more medals at the ISSF Junior World Championship, including a gold medal by teenager Pritam Kendre at Suhul in Germany, to strengthen its position at the top of the medals tally. India's overall medal tally has now risen to 12, comprising 5 gold, 1 silver and 6 bronze medals. In the FIFA World Cup 2026, Argentina will take on Austria in Group J fixture tonight at Arlington in US. The match will begin at 10:30 p.m. Indian Standard Time. Earlier this morning, Egypt beat New Zealand 3-1 in Vancouver to register their first ever World Cup victory. And now, before we end the bulletin, the headlines once again. Massive fire at Lucknow Coaching Center in Uttar Pradesh claims lives of 15 people. Chief Minister Yogi Adityanath orders high-level inquiry. Prime Minister Narendra Modi says India is world's fastest growing economy and emerging as a reliable global power. Six Lok Sabha MPs from Shiv Sena UBT join Eknath Shinde-led Shiv Sena. Indian Railways approves deployment of automatic train protection system Kavach on 631 route kilometres of East Coast Railway. UK Prime Minister Keir Starmer announces resignation amid turmoil in Labour Party. At ISSF Junior World Championship, Indian shooters add four more medals. And in FIFA World Cup, Argentina to take on Austria in Group J fixture at Arlington tonight. That is all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
3: ഇംഗ്ലീഷ് ലോക സാഹിത്യത്തിലേക്കും ലോക ജനതയിലേക്കും മിഴി തുറക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. എ വിൻഡോ ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീജ ടി പി.
4: മനുഷ്യരാശിയുടെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണല്ലോ ഭാഷ. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പ്രധാനമായും വേർതിരിക്കുന്നത് സങ്കീർണമായ ആശയങ്ങളും വികാരങ്ങളും അനുഭവങ്ങളും തലമുറകളിലൂടെ കൈമാറാൻ കഴിയുന്ന സംസാരഭാഷയാണ്. പ്രശസ്ത അമേരിക്കൻ ലിംഗ്വിസ്റ്റ് നോം ചോംസ്കി ഭാഷയെപ്പറ്റി പറഞ്ഞത് നോക്കുക. എ ലാംഗ്വേജസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, ഇറ്റ്സ് എ കൾച്ചർ, എ ട്രഡീഷൻ, എ യൂണിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി. ഒരു ഭാഷ വാക്കുകളുടെ വെറും കൂട്ടമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു പാരമ്പര്യമാണ്, ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന ശക്തിയാണ്. ഭാഷ പലപ്പോഴും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അതിരുകളെ മറികടക്കുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്ത രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ജീവിച്ചാലും അവരെ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ നൂലിഴയായി ഭാഷ വർത്തിക്കുന്നു. അതേസമയം തന്നെ ജിയോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബൗണ്ടറി സൃഷ്ടിക്കാനും ഭാഷകൾക്ക് ആവുന്നുണ്ട്. ഉദാഹരണം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ഭാഷാടിസ്ഥാനത്തിലാണല്ലോ. ഏതൊരു ഭാഷയ്ക്കും അതിൻ്റേതായ സൗന്ദര്യവും ധർമ്മവുമുണ്ട്. എന്നാൽ ആഗോള സ്വാധീനത്തിൻ്റെ കാര്യത്തിൽ ഇംഗ്ലീഷിന് സമാനതകളില്ല. ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്, എ ലിംഗ്വ ഫ്രാങ്ക, എ ലിങ്ക് ലാംഗ്വേജ്. ബ്രിട്ടീഷുകാർ ഈ ഭാഷ നമ്മെ പഠിപ്പിച്ചത് എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും ഫലത്തിൽ അത് നമുക്ക് ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയായിരുന്നു. ഇന്ന് ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ടെക്നോളജിയുടെയും ലോക സാഹിത്യത്തിൻ്റെയും എല്ലാം ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഒരിക്കലും മാതൃഭാഷയെ ഇല്ലാതാക്കുകയോ അതിൻ്റെ മൂല്യം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ഭാഷാലോകത്തെ കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്ന പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന് കവി പാടിയത് എത്രയോ അന്വർത്ഥമാണ്. മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് ലോകവുമായി സംവദിക്കാനുള്ള ഭാഷയാണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധങ്ങളല്ല, കോൺട്രഡിക്ടറി അല്ല, പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെൻ്ററി ആണ്. മികച്ച ഇംഗ്ലീഷ് ഭാഷാശേഷിയുള്ളൊരു വ്യക്തിക്ക് അവസരങ്ങളുടെ ഒരു ലോകം തുറന്നു കിടക്കുന്നു. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ഗവേഷണത്തിലും സാംസ്കാരിക ഇടപെടലുകളിലുമെല്ലാം അസംഖ്യം സാധ്യതകൾ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാർഗരേഖയായ മക്കോലേസ് മിനിറ്റ്സിൻ്റെ ഉദ്ദേശ്യശുദ്ധി എന്തുതന്നെയായാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം നമ്മുടെ രാജ്യത്തെ ഒരു പുതിയ ഉണർവിനും സാമൂഹിക നവോത്ഥാനത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധേയമായ ഇന്ത്യൻ

ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യവിഭവശേഷിയുടെ വിജയത്തിൻ്റെ പിന്നിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ആഗോള തൊഴിൽ വിപണിയിലേക്കും ഗവേഷണ ലോകത്തേക്കും സാങ്കേതിക മേഖലയിലേക്കുമെല്ലാം ഇന്ത്യയുടെ പ്രവേശനം സുഗമമാക്കിയത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഇതുകൂടാതെ വിദ്യാഭ്യാസ, ആരോഗ്യ, നിയമ മേഖലകളിലും എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസസ്, ജേർണലിസം, ടൂറിസം, കോർപ്പറേറ്റ് സെക്ടേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറെ ശോഭിക്കാം. അതിനാൽ ഇംഗ്ലീഷ് നമ്മുടെ പാഠ്യപദ്ധതിയിലെ വെറുമൊരു വിഷയമല്ല, മറിച്ച് ഇറ്റ്സ് എ സ്കിൽ ദറ്റ് കണക്ട്സ് ലോക്കൽ ടാലൻസ് വിത്ത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഇംഗ്ലീഷ് ഒരു വിദേശഭാഷയായി, ഫോറിൻ ലാംഗ്വേജ് ആയി പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയരുന്ന ചില സംശയങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടക്കാം. ഭാഷാ പഠനം പ്രാഥമികമായി സ്കിൽ അക്വിസിഷനാണ്, അത് ലേണിംഗ് അല്ല, അക്വിസിഷൻ ആണ്. പലതരം സ്കിൽസ് ആർജിക്കുകയാണ് ചെയ്യുന്നത്. ഇത് LSRW ക്രമത്തിലാണ് നടക്കുന്നത്: ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അതായത് ആദ്യം ലിസണിംഗ്, കേൾവി, ദെൻ സ്പീക്കിംഗ്, സംസാരം, അതു കഴിഞ്ഞ് റീഡിംഗ്, വായന, അവസാനമായി റൈറ്റിംഗ്. ഈ ക്രമത്തിലാണ് നാം മാതൃഭാഷ സ്വായത്തമാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പലതരം ശബ്ദങ്ങൾ നിരന്തരം ശ്രവിച്ചതിന് ശേഷമാണ് അവൻ അല്ലെങ്കിൽ അവൾ സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ടും വളരെ കാലത്തിന് ശേഷമാണ് വായനയും എഴുത്തും. ഈ പ്രക്രിയ ആത്മവിശ്വാസത്തോടെ ഭാഷ കൈകാര്യം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് പോലുള്ള വിദേശ ഭാഷാ പഠനം ഈ ക്രമം തെറ്റിച്ചാണ് നടക്കുന്നത്, അതായത് റിവേഴ്സ് ഓർഡറിൽ. ലിസണിങ്ങിലൂടെ സ്പീക്കിംഗ് സ്കിൽസിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ സാഹചര്യത്തിൽ ആദ്യം റൈറ്റിംഗ്, പിന്നെ റീഡിംഗ്, അല്ലെങ്കിൽ അവ രണ്ടും ഒരുമിച്ച് നടക്കുന്നു. ആദ്യം ആർജിക്കേണ്ട സ്കിൽസ്, ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്, പാടെ അവഗണിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇംഗ്ലീഷ് ഒരു കിറാമുട്ടിയായി നിൽക്കുന്നു, എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്ക് ധാരാളം ഓറൽ പ്രാക്ടീസ് ലഭിച്ചാൽ, ORAL ശ്രവണ സംസാര പരിശീലനം ലഭിച്ചാൽ, മദർ ടങ് പോലെ തന്നെ ഫോറിൻ ലാംഗ്വേജും സ്വായത്തമാക്കാം. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ അഡ്വാൻസ്ഡ് ലേണേഴ്സിന് ഈ നാല് സ്കിൽസിലും പരിശീലനവും അതിന് പ്രത്യേക വിലയിരുത്തലും നടത്തുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ ഭാഷാ പഠനത്തിനായി പ്രത്യേക ലാംഗ്വേജ് ലബോറട്ടറികളും ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിംഗ്, CLT എന്ന മോഡേൺ അപ്രോച്ച് ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടുതൽ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഗ്രാമർ റൂൾസ് പഠിപ്പിച്ച് ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് സംസാര ഭാഷ റിയൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നു. റോൾ പ്ലേകൾ, ഇന്റർവ്യൂസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, ലാംഗ്വേജ് ഗെയിംസ്, ജാംസ്, ജസ്റ്റ് എ മിനിറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ ഉതകും. പിന്നെ ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് റീഡിംഗ്, വായന എന്ന് പറയേണ്ടതില്ലല്ലോ. കൊച്ചു പ്രായത്തിൽ തന്നെ കഥകളിലൂടെയും മറ്റും വായന പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇതിനായി സ്കൂൾ ടൈം ടേബിളിൽ ലൈബ്രറി ടൈം പ്രത്യേകമായി മാറ്റിവെക്കേണ്ടതാണ്. വായന, ക്രിറ്റിക്കൽ തിങ്കിംഗ്, ലിറ്റററി അപ്രീസിയേഷൻ ഇവയിലേക്കെല്ലാം ഉള്ള ഒരു പാലമാണ്. ഇന്ന് പല സ്കൂളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അല്ലാതെയും ഹലോ ഇംഗ്ലീഷ്, ഈസി ഇംഗ്ലീഷ്, ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പേരുകളിൽ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. നേറ്റീവ് സ്പീക്കേഴ്സിനോട് പോലും ആത്മവിശ്വാസത്തോടെ സംവദിക്കാൻ ഇത്തരം വേദികളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാവുന്നുണ്ട്. പോഡ്കാസ്റ്റുകൾ, ടെഡ് ടോക്ക് പോലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ അറിവിനോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ കേൾക്കാനുള്ള അവസരം കൂടെ ഒരുക്കുന്നുണ്ട്. മദർ ടങ് ഇൻഹിബിഷനാണ് ഫോറിൻ ലാംഗ്വേജ് ലേണേഴ്സിൻ്റെ മറ്റൊരു പ്രശ്നം. മാതൃഭാഷയുടെ സ്വാധീനം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ പലപ്പോഴും തടസ്സം നിൽക്കുന്നതായി കാണാം. ഇതിൻ്റെ പ്രധാന കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ സിൻടാക്സ്, വാക്യഘടന ഇന്ത്യൻ ഭാഷകളിലേതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് എന്നതാണ്. അതായത് ഇംഗ്ലീഷിൻ്റെ വാക്യഘടന SVO സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നതാണ്, കർത്താവ് ക്രിയ കർമ്മം. പക്ഷേ ഏകദേശം എല്ലാ ഇന്ത്യൻ ഭാഷകളും, മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഏതുമാവട്ടെ, എല്ലാം SOV പാറ്റേണിലാണ്. കർത്താവ് കർമ്മം ക്രിയ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് ക്രമത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ ഹീ ഏറ്റ് ദ ആപ്പിൾ എന്ന് പറയുന്നു, സബ്ജക്റ്റ് ഹീ, ഏറ്റ് വേർബ് ദ ആപ്പിൾ ഒബ്ജക്റ്റ്. മലയാളത്തിൽ ഇത് അവൻ ആപ്പിൾ തിന്നു എന്നാണ്, അവൻ എന്നത് സബ്ജക്റ്റ്, ആപ്പിൾ ഒബ്ജക്റ്റ്, തിന്നു വേർബ്. ഹിന്ദിയിൽ ഉസ്നെ ആം ഖായ, ഇവയൊക്കെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് എന്ന ക്രമത്തിലാണ്. ഇതിന് ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. വളരെ കുറച്ചാളുകൾ സംസാരിക്കുന്ന മേഘാലയയിലെ ഖാസി, ടിബറ്റോ ബർമൻ ഫാമിലിയിൽപ്പെട്ട മിസോ എന്നിവ. മാതൃഭാഷയിൽ

ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇവിടെയാണ് സ്വാഭാവികമായി സ്വതന്ത്രമായി ഭാഷ സ്വായത്തമാക്കുന്ന സന്ദർഭങ്ങളുടെ പ്രസക്തി. നമ്മുടെ മറ്റൊരു വെല്ലുവിളിയാണ് ലാർജ് ആൻഡ് മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂംസ്. ഇത്തരം ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് വേണ്ടത്ര വ്യക്തിഗത ശ്രദ്ധ നൽകാൻ പറ്റില്ല. ഉദാഹരണത്തിന്, നമ്മുടെ യു പി ഹൈസ്കൂൾ ക്ലാസ് റൂമുകളിൽ 40-45 സ്റ്റുഡൻസും ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളിൽ 65 വിദ്യാർത്ഥികളും ഉണ്ട്. പല നിലവാരത്തിൽ സ്കിൽസ് ആർജിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷൻസിക്ക് യോജിച്ച രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും പഠന നേട്ടങ്ങൾ വിലയിരുത്താനും ഓവർ ക്രൗഡഡ് ക്ലാസ് റൂമുകളിൽ പ്രയാസമാണ്. എക്സാം ഓറിയൻറ്റഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് മറ്റൊരു പ്രശ്നം. ഇന്ന് മിക്ക കുട്ടികളുടെയും പഠന ലക്ഷ്യം പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കുകയാണ്. അത് ഭാഷയോ ഗണിതമോ ഏത് വിഷയമായാലും. കുട്ടികളുടെ മാത്രമല്ല, സമൂഹവും പലപ്പോഴും ഇതാഗ്രഹിക്കുന്നു. പക്ഷേ മുൻപ് ഭാഷാപഠനം ലോകസാഹിത്യത്തിലേക്ക് പ്രവേശിക്കാനും മറ്റു ദേശങ്ങളിലുള്ളവരുമായി സംവദിക്കാനുമായിരുന്നു. മലയാളത്തിലെ പല എഴുത്തുകാരും ഷേക്സ്പിയർ, ഡൊറ്റോസ്കി, സാമുവൽ ബെക്കറ്റ്, കാഫ്ക, വിക്ടർ ഹ്യൂഗോ, ഡാൻ്റെ, ഹോമർ എന്നിവരെയൊക്കെ പരിചയപ്പെട്ടത് ഇംഗ്ലീഷിലൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം പലപ്പോഴും റൈറ്റിംഗ് സ്കിൽസിനും മെമ്മറൈസേഷനുമാണ് ഊന്നൽ നൽകുന്നത്. ഇത് മാറണം. സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് പ്രാധാന്യം നൽകുന്ന പഠന രീതിയും ഇവാലുവേഷൻ മെത്തേഡ്സും, അതായത് മൂല്യനിർണയ രീതിയും കൈക്കൊള്ളേണ്ടതുണ്ട്. ലാംഗ്വേജ് പരീക്ഷകളിൽ വൈവാവോസി, ഗ്രൂപ്പ് ഡിസ്കഷൻസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ക്ലാസ് റൂമിന് പുറത്ത് അനൗപചാരിക സംസാര ഭാഷ ഉപയോഗിക്കാൻ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല. ദർ ആർ ഓൺലി വെരി ലിമിറ്റഡ് എക്സ്പോഷർ ടു ഇംഗ്ലീഷ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ഏതു ഭാഷയായാലും, ഒന്നാം ഭാഷയോ രണ്ടാം ഭാഷയോ വിദേശ ഭാഷയോ ഏതുമാവട്ടെ, അത് കൂടുതൽ വളരുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഈ വിളനിലം കിട്ടുന്നില്ല. ഇനി ഫൊണറ്റിക്സ് ആൻഡ് ഗ്രാമർ. ഫൊണറ്റിക്സ് ഉച്ചാരണമാണ് പഠിതാക്കളെ കുഴയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം. ഇന്ത്യൻ ഭാഷകളെപ്പോലെ ഇംഗ്ലീഷ് ഒരു ഫൊണറ്റിക് ഭാഷയല്ല. അതായത്, ദർ ഇസ് നോ വൺ ടു വൺ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ സ്പെല്ലിംഗ് ആൻഡ് സൗണ്ട് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഇന്ത്യൻ ഭാഷകളെല്ലാം ഫൊണറ്റിക് ലാംഗ്വേജസ് ആണ്. മലയാളത്തിലെ ഒരു ലെറ്റർ അക്ഷരം ത, അതെവിടെ വന്നാലും അത് താ തന്നെയാണ്. അതുപോലെ തന്നെ ആ, എവിടെ കണ്ടാലും അത് ആ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ, ഒരു അക്ഷരം പല സ്ഥലത്ത് പല രീതിയിൽ ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ലെറ്റർ എ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഇസ് ആ ഇൻ കാറ്റ്, CAT. ആ മലയാളത്തിൽ ഇല്ലാത്തൊരു ശബ്ദമാണിത്. ഇൻ CAR ഇറ്റ് ഇസ് ഖാ, ആ. ഇറ്റ് ഇസ് ഒ ഇൻ കോൾ, CALL, ഒ. ഇറ്റ് ഇസ് എ ഇൻ എബൌട്ട്, ABOUT, എ. ഇതും മലയാളത്തിൽ ഇല്ലാത്ത ശബ്ദമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ലെറ്റേഴ്സ് ഒരേ ശബ്ദം ഉണ്ടാക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇ എന്ന ശബ്ദം ഏതൊക്കെ ലെറ്റേഴ്സ് ചേർന്ന് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ, മീറ്റ്, MEET, മീറ്റ്, MEAT, മീറ്റ്. രണ്ടാമത്തതിൽ EA എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കിയത്. PEOPLE, പീപ്പിൾ. EO എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ട് അതേ ശബ്ദം ഉണ്ടാക്കുന്നു. QUAY, കീ. UA എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകതയാണ്. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ട്. കാരണം അത് പല രാജ്യങ്ങളിൽ പല വൻകരകളിൽ ജനിച്ചു വളർന്നതാണ്. ഇംഗ്ലീഷ് ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് ആണ്. അതായത്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്ട്രെസ്ഡ് സിലബിൾസ് മറ്റ് ശബ്ദങ്ങളെക്കാൾ ഓഡിബിളായും ക്ലിയറായും കേൾക്കുന്നു. ചിലത് സൈലൻ്റുമാണ്. ഇക്കാരണത്താൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയല്ല ഉള്ളത്, ഭാഷകളാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജസ്. ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ അതിന് ബ്രിട്ടീഷ് ആക്സെൻറ്റും, അമേരിക്കക്കാർക്ക് അമേരിക്കൻ ആക്സെൻറ്റും, ഓസ്ട്രേലിയക്കാർക്ക് ഓസ്ട്രേലിയൻ ആക്സെൻറ്റും, നമുക്ക് ഇന്ത്യൻ ആക്സെൻറ്റുമാണ്. അങ്ങനെ നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ ഇന്ത്യൻ ലേണേഴ്സിൻ്റെ മറ്റൊരു വലിയ പ്രശ്നം ഇംഗ്ലീഷ് ഗ്രാമറായിരുന്നു. ഭാഷ ഒരു സെറ്റ് ഓഫ് ഗ്രാമർ റൂൾസ് ആയിട്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് കൂടുതലായി ഫോക്കസ് ചെയ്യുമ്പോൾ പഠിതാക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. പക്ഷേ ഇന്ന് ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്പീക്കിങ്ങിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്, പ്രത്യേകിച്ചും KG പ്രൈമറി ക്ലാസ്സുകളിൽ. ഗ്രാമർ പഠനത്തിൻ്റെ ലക്ഷ്യം അച്ചടി ഭാഷ പഠിക്കുകയല്ല, മറിച്ച് ഏറ്റവും കുറച്ച് വാക്കുകളിൽ ആശയം വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ഇതിനർത്ഥം ഗ്രാമർ വേണ്ട എന്നല്ല, മറിച്ച് അത് പഠിപ്പിക്കേണ്ടത് ഭാഷ നന്നായി സ്വായത്തം

0: വ്യക്തമാക്കിയതിന് ശേഷമായിരിക്കണം. ഒരു വണ്ടിക്ക് ചക്രം പോലെയാണ് ഭാഷയ്ക്ക് വ്യാകരണം. അതുകൊണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഒഴിവാക്കി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിലേക്ക് മാറണം. ഭാഷാ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നതിന് കൂടുതൽ കാര്യക്ഷമമായ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസും റിഫ്രഷർ കോഴ്സുകളും ഉണ്ടാവേണ്ടതുണ്ട്. ആക്ടിംഗ്, കോൺവെർസേഷൻസ്, ലാംഗ്വേജ് ഗെയിംസ് തുടങ്ങിയ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലാസ് മുറികൾ സമ്പന്നമാക്കും, ഊർജ്ജസ്വലമാക്കും. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൻ്റെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഷയെ ഒരു വിഷയമായി മാത്രമല്ല മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായും ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായും കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷും അഭിമാനത്തോടെ മാതൃഭാഷയും കൈകാര്യം ചെയ്യുന്ന ബഹുഭാഷാ പ്രാവീണ്യമുള്ള പൗരന്മാരായി വളരട്ടെ. പല ഭാഷാ ശാസ്ത്ര മനഃശാസ്ത്ര പഠനങ്ങളും പറയുന്നത് ഒരു വ്യക്തിയുടെ ആദ്യ കാലഘട്ടത്തിലാണ് ഭാഷാ പഠനം ഏറ്റവും അനായാസം നടക്കുന്നത് എന്നാണ്. അതുകൊണ്ട് കുട്ടികളുടെ 12 വയസ്സിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് പോലുള്ള അന്യഭാഷകൾ ആർജിക്കാൻ അവസരമൊരുക്കാൻ വിദ്യാഭ്യാസ ചിന്തകർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും കഴിയട്ടെ എന്നും ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സാധ്യതകളെല്ലാം ഭാഷാ പഠനം എളുപ്പമാക്കട്ടെ എന്നും ആശംസിക്കുന്നു.
1: ഇംഗ്ലീഷ് എ വിൻഡോ ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീജ TP.
2: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. എന്തമുദ്ധോ എന്ന് തുടങ്ങുന്ന ത്യാഗരാജർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ബിന്ദുമാലിനി രാഗം, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. സാമഗാനലോലനെ എന്നു തുടങ്ങുന്ന ഹിന്ദോള രാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. റാണി പത്മിനി എന്ന ചിത്രത്തിൽ ചിത്ര അരുൺ പാടിയ ഗാനമാദ്യം. വരികൾ റഫീഖ് അഹമ്മദ്, ഇണം പി ജി ബാലൻ.

ജോസഫ് എന്ന ചിത്രത്തിൽ നിരഞ്ജ് സുരേഷ് പാടിയ ഗാനം. ഗാനരചന അജിത് ദാസൻ, സംഗീതം രഞ്ജിൻ രാജ്.

ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം മലയത്ത പുണ്ണിയുടെ വരികൾക്ക് ജി എസ് ശ്രീകൃഷ്ണൻ സംഗീതം നൽകി. ഗായത്രി ശ്രീകൃഷ്ണൻ പാടിയത്. വനമുല്ല പൂക്കുന്ന താഴ്വരയിൽ.

0: comprising 5 gold, 1 silver and 6 bronze medals. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 10:04. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.